ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:19. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 31, കൊല്ലവർഷം 1201 കർക്കിടകം 6, 2026 ജൂലൈ 22 ബുധനാഴ്ച.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ, കട്ടാടശ്ശേരി.
2: കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ സുമംഗല തന്റെ മൃഗങ്ങളുടെ ഗ്രാമം എന്ന ബാലസാഹിത്യ കൃതി എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ മടിയിലിരുന്ന് മൃഗങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. വായിക്കാറായപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെയും വള്ളത്തോളിൻ്റെയും പഞ്ചതന്ത്രവും വായിക്കാനിടയായി. എനിക്ക് കുട്ടികളുണ്ടായപ്പോൾ ഞാൻ അവരെ ആദ്യം കേൾപ്പിച്ച കഥകൾ മൃഗങ്ങളെക്കുറിച്ചുള്ളവയായിരുന്നു. മൃഗങ്ങളെയും പക്ഷികളെയും നിരീക്ഷിച്ച് അവയുടെ മനോവിചാരങ്ങൾ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. സ്നേഹത്തിൻ്റെയും പരസ്പര ധാരണയുടെയും വിട്ടുവീഴ്ചയുടെയും ഐകമത്യത്തിൻ്റെയും സന്ദേശങ്ങൾ എൻ്റെ കഥയിൽ ഞാൻ അറിയാതെ വന്നു ചേരാറുണ്ടായിരുന്നു. വിശേഷിച്ച് മൃഗങ്ങളുടെ ഗ്രാമത്തിൽ ഞാനറിയാതെ എൻ്റെ കഥകളിലൊക്കെ സ്നേഹത്തിൻ്റെ സന്ദേശം വന്നു ചേർന്നത് ഒരുപക്ഷെ അച്ഛൻ്റെ വർത്തമാനങ്ങളിൽ നിറഞ്ഞു കുമിഞ്ഞിരുന്ന സ്നേഹവാത്സല്യങ്ങളിൽ നിന്നുമാവാം. ഇവിടെ സുമംഗലയുടെ വാക്കുകൾക്ക് കാലങ്ങളുടെ പ്രസക്തിയുണ്ട്. നോക്കൂ, നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മെ നയിക്കുന്നതും നിർണയിക്കുകയും ചെയ്യുന്നതും. അതുതന്നെയാണ് നമ്മുടെ സമീപനത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും മുഖമുദ്രയും. വളരുന്ന തലമുറയും സ്വീകരിക്കുന്നതും നടപ്പിലാക്കുന്നതും അവരുടെ ചുറ്റുപാടുകൾ നൽകുന്ന സ്നേഹസമ്പൂർണമോ സമാധാനപരമോ ആയ അനുഭവങ്ങളുടെ പാഠങ്ങൾ തന്നെയാണ്. നന്മയുടെ കാഴ്ചകൾ അവർക്കു നൽകുന്ന പാഠപുസ്തകങ്ങളാകുവാൻ ഓരോ അധ്യയന വർഷത്തിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. തങ്ങളുടെ ആകാശത്തിനു ചുവട്ടിൽ സ്വതന്ത്രരാവാനുള്ള ഒരു അവകാശങ്ങളെയും നമുക്ക് കുട്ടിയടയ്ക്കാതിരിക്കാം. അവരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തടസ്സങ്ങളാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പുതിയ കാലങ്ങൾ അവർക്ക് നൽകുന്ന പ്രതീക്ഷകളിൽ നവനിർമ്മിതിയുടെയും പരിഷ്കൃത ഭാവിയുടെയും സമ്പൂർണതകൾ ഒരുപാടുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചെറുപ്പക്കാർക്ക് പ്രവർത്തിക്കുവാൻ അവസരങ്ങൾ ലഭിക്കായിക മൂലം അതാത് കാലങ്ങൾക്ക് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും അതാത് കാലങ്ങൾ അവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയാൽ ആ പശ്ചാത്താപത്തിന് വലിയ വിലയായിരിക്കും ഭാവിയിൽ നൽകേണ്ടി വരിക എന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആശങ്കപ്പെട്ടിട്ടുണ്ട്. സ്വയം പര്യാപ്തമല്ലാത്ത ഒരു തലമുറയുടെ നിസ്സഹായതകളല്ലേ ഒരർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ. പുതിയ കാലം പണിയുന്നവർ തങ്ങളുടെ കാലടികൾക്കിടയിൽ നിസ്സഹായമാക്കപ്പെടുന്ന ഒരു തലമുറയെ നിസ്സാരമാക്കുകയും തങ്ങൾ മാത്രമാണ് പുതിയ കാലത്തിൻ്റെ സംരംഭകർ എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നത് ഏറെ അപകടകരമാണ്. മറ്റുള്ളവരുടെ നിസ്സഹായതകളാണ് തങ്ങൾക്ക് വിജയമാഘോഷിക്കാൻ പറ്റിയ അവസരങ്ങൾ എന്ന് ഉള്ളിലെഴുതി സൂക്ഷിക്കുന്നവർ തന്നെയാണ് നവകാലത്തിൻ്റെയും നവനിർമ്മിതിയുടെയും എതിർചേരിയിലുണ്ടാവുക. എന്തും ആഘോഷമാക്കി മാറ്റാനുള്ള മാനസികാവസ്ഥയിൽ ചില കാലദുഃഖങ്ങൾ പോലും അലിഞ്ഞില്ലാതായി പോകുന്നത് നാം എത്രയോ കണ്ടതാണ്. കലാപത്തിൻ്റെയും കാലുഷ്യത്തിൻ്റെയും നവകാലങ്ങളിൽ നടക്കുന്ന കായികോത്സവങ്ങൾക്ക് ലോകത്തിൻ്റെ ശത്രുതയെ ലയിപ്പിച്ചു

0: കളയാനുള്ള കഴിവുണ്ടെന്ന് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ജീവിതലഹരിയിൽ കായിക ലഹരി നിറയുകയും അത് കാലത്തിൻ്റെ ചേർച്ചകളെ വീണ്ടും വീണ്ടും ഇണക്കുകയും ചെയ്യുന്ന ഔഷധ സാമീപ്യമായി മാറ്റുന്ന കാലത്തിൻ്റെ ഭാഗമായി തീരുകയാണ് നമ്മളും. യുവത അത്തരം നന്മകൾ ഏറ്റെടുക്കുന്ന കാലത്താണ് നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും പുഷ്പാലംകൃതമാവുന്നത്. ഓരോ പ്രഭാതത്തിലും നാം കാണുന്ന സൂര്യാവേശങ്ങൾ കാലാന്തരങ്ങളോളം നമ്മെ സ്നേഹത്തിൻ്റെ സൂത്രവാക്യങ്ങൾ ചൊല്ലിക്കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കാതോർക്കുവാൻ നമുക്കെന്നും കഴിയുമാറാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.

എഫ്എം പ്രധാന വാർത്തകൾ. ഇന്ത്യ വടക്കൻ മാസിഡോണിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്ജെയിൽ ഇന്ത്യ വടക്കൻ മാസിഡോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എം പിമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായത് ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി. തിരുവനന്തപുരം മണ്ണാങ്കോണത്ത് ഊരൊരുക്കം 2026 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഒരു മാസത്തിനകം കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കവ്യാഞ്ജലിയിൽ ഉള്ളൂരിൻ്റെ സുഖം സുഖം എന്ന കവിത സ്മിത പി മേനോൻ ആലപിക്കുന്നു. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിമാൾ ചുറ്റുവട്ടം. അറേ 5:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെൻ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. സ്മൃതി സാക്ഷ്യം. 7:15 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെൻ്റർ അപൂർവഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ ബെനീസിയ ബാത്വെയർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ.

0: 7:45 കേൾക്കാം സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട്. ഇളയനില സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 8:45 കണ്ണങ്കണ്ടി ആർട്ട് കഫേയിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി. 9:30 വാർത്താജാലകം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:02, 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Shagun Chopra. President Draupadi Murmu has called for expanding Indian-North Macedonia economic ties, urging businesses from both countries to move beyond trade and forge long-term partnerships based on investment, technology and innovation. Addressing the Indian-North Macedonia Business Forum in Skopje, President Murmu said her visit, the first ever by an Indian president to North Macedonia, reflects India's strong commitment to strengthening relations. President Murmu invited North Macedonia to collaborate with India on digital public infrastructure, highlighting the success of India's UPI platform in promoting financial inclusion.
2: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है। हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुई। हमने आईटी, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा। हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं।
1: India will host a three-day meeting of BRICS health ministers in Chandigarh beginning today. It will bring together health ministers and senior health officials from BRICS member countries to deepen cooperation on health security, digital health, pandemic preparedness and equitable access to quality health care. Union Health Secretary Punya Salila Srivastav told media persons that the meeting reflects India's commitment to advancing collective action on key global health priorities through the guiding theme of building resilience, innovation, cooperation and sustainability. India has delivered relief materials including food items and family tents to Afghanistan's National Disaster Management Authority to support affected communities in the wake of the floods in Nuristan. In a social media post, External Affairs Ministry said India stands with the Afghan people at this difficult time. Prime Minister Narendra Modi has vowed strict action against those involved in the recent NEET examination paper leak case and safeguarding the interests of the country's youth. He said the government is taking several measures to prevent such incidents. Mr. Modi said this while addressing the National Democratic Alliance parliamentary meeting, now also known as Mangal Milan, at Parliament House complex yesterday. Meanwhile, the government has said it is ready to hold discussion in Parliament on NEET paper leak case and other related issues. Talking to media in New Delhi last evening, Union Minister Jitendra Singh accused Leader of Opposition in Lok Sabha, Rahul Gandhi, of deviating from his earlier demand of having the discussion over NEET related issues despite government assurance.
3: It was conveyed that on behalf of the government, I could assure Rahul Gandhi ji that government is ready to have a detailed discussion on NEET related agitation, protest, also on all the other issues related to NEET. When I went back to Rahul ji with this message, he said no, but I also want the resignation of the education minister. Then I politely tried to submit before him. I said, look here, this is not done, because just a few minutes back you told me that if I got the assurance from the government, you would call off your dharna immediately, but now you're saying no.

0: കാവ്യാഞ്ജലി.
1: ഉള്ളൂരിന്റെ സുഖം സുഖം എന്ന കവിത ആലപിച്ചത് സ്മിത പി മേനോൻ.
2: സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെങ്ങതെങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ പാരായ പാരൊക്കെ അടക്കിയൊറ്റ കൊറ്റ കുടക്കുള്ളിലൊതുക്കിടുന്നോൻ നമുക്കു പക്ഷേ സുഖിയെന്നു തോന്നാം രാജാധിരാജൻ വിഭു.

സത്യത്തിൽ വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം. ആർത്തസ്വരം കേട്ടൊരു കാതു കാത് കാരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി സാന്ത്വോക്തിയോ ദീടിന ജിഹ്വ ജിഹ്വ.

ലോകസമസ്താ സുഖിനോ ഭവന്തു. ഇതാര്യരെ കാത്തിടുമേകമന്ത്രം, ആ മന്ത്രമോതുന്നവർ അമ്മഹസിന്നായുസ്സുഹോ.

0: ഉള്ളൂരിൻ്റെ സുഖം സുഖം എന്ന കവിതയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം കേൾക്കാം അനുഭവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരം.
1: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
2: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645500032.
0: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം സ്ത്രീ. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
4: സ്മൃതി മധുരം
5: 103.6 റിയൽ എഫ്എം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം എസ് ജാനകിയും വാണി ജയറാമും പാടിയ ഗാനം, ചിത്രം റൌഡി രാമു, ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: Volkswagen Virtus nala varshikam aakarshikkukayanu.
3: Volkswagen Virtusinodoppam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum.
2: Phoenix Volkswagen showroom sandarshikkuka.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി കോർപ്പറേഷൻ കിലയുമായി കരാർ ഒപ്പിടൽ 11 മണിക്ക്. അക്കാദമി ആർട്ട് ഗാലറിയിൽ 11 മണിക്ക് ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ പെയിന്റിംഗ് പ്രദർശനം. 2 മണിക്ക് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ രാജ്യാന്തര ചാന്ദ്രവാരത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി സെമിനാർ. മാളിക്കടവ് MSS പബ്ലിക് സ്കൂൾ കോൺഫറൻസ് ഹാളിൽ പ്രൊഫസർ MC വസിഷ്ഠ ഒരുക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിനെക്കുറിച്ചുള്ള പോസ്റ്റർ പ്രദർശനം ഇന്ന് 8:30. കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
10: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
11: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ.

0: ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിനു ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോകല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്കാഗാന്ധി എംപി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും എം പിമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും വി ഡി സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും എം പിമാർക്കും ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ ജി കെ എൻ എം കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ

ലിംഗേശ്വരർ ശിവക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8-ാമത് യോഗം നിയമ നീതിന്യായ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബെർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ 4-ാമതായിരുന്നു. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിൻ്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻകോയിസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPI നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ 1-ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. 1 മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോകുലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മിത്തൽ ദീപക്കിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ

ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും നിലവിൽ കൃത്യസമയം പാലിക്കുന്നു. റെയിൽഫമിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭയാത്ര ആശംസിക്കുന്നു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
4: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.

0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 238 പോയിന്റ് താഴ്ന്ന് 77,470, നിഫ്റ്റി 50 പോയിന്റ് താഴ്ന്ന് 24,187 ക്ലോസ് ചെയ്തു. വിപണിയിൽ സ്വർണം പവന് 560 രൂപ വർദ്ധിച്ച് 1,05,760 രൂപ.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: The Real FM 103.6.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

2015 പുറത്തിറങ്ങിയ കോഹിനൂർ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് രാഹുൽ രാജ്, ആലാപനം വിജയ് യേശുദാസ്.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ.

0: വിമൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം.
2: തുറസിന്റെ തുറമുഖങ്ങൾ.
1: സമർപ്പിക്കുന്നത്
3: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങല്ല കണ്ണേ,
4: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
3: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
4: അതപ്പോ നന്നായി. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
3: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
2: സ്മൃതി സാക്ഷ്യം.
5: അപ്പൊ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്. ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
6: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായകൻ വി ടി മുരളി.
5: തേൻതുള്ളി എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, ഒരു സിനിമാ പാട്ട് എന്നുള്ള രീതിയിൽ പാടുന്നത്. അതിനു മുമ്പ് എനിക്ക് റെക്കോർഡിംഗ് അനുഭവം എന്ന് പറയുന്നത് ആകാശവാണിയിലെ മൈക്കിന് മുമ്പിൽ ഇന്ന അനുഭവം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അന്ന് കേരളത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഇല്ല. ഇന്നിപ്പോൾ മുക്കിന് മുക്കിന് സ്റ്റുഡിയോകളുണ്ട്, ഓരോ വീട്ടിൻ്റെയും മുകളിൽ സ്റ്റുഡിയോകളുണ്ട്. ആ രീതിയിലൊന്നും അന്ന് സ്റ്റുഡിയോകളും ഇല്ല. മദ്രാസാണ് എൻ്റെ സെൻറ്റർ, മലയാള സിനിമയുടെ സെൻറ്റർ തന്നെ മദ്രാസാണ്. എൻ്റെ അച്ഛൻ വി ടി കുമാരൻ മാഷ് എന്ന് പറയും, വടക്കെ മലബാറിലെ ആളുകൾക്ക് അറിയുന്ന, പഴയകാലത്തെ ആളുകൾക്ക് അറിയുന്ന ഒരാളാണ്, കവിയായിരുന്നു. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് വലത് സൈഡ് മുഴുവൻ തളർന്നു പോയിട്ട് മെഡിക്കൽ കോളേജിൽ 2-3 മാസമായി കിടക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ അവസരം വരുന്നത്. മാഹിക്കാരനായ ഒരു പ്രൊഡ്യൂസർ പി വി ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളാണ് തേൻതുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. തേൻതുള്ളി സംവിധാനം ചെയ്തത് കെ പി കുമാരനാണ്, വലിയ പ്രഗത്ഭനായ സംവിധായകനാണ്. അവരെല്ലാം അച്ഛനായ വീണ അവസ്ഥയിൽ നിന്ന് കണ്ടിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തീരുമാനമെടുത്തു, മാഷോടൊരു കടപ്പാട് എന്നുള്ള രീതിയിൽ മുരളിക്കൊരു ചാൻസ് കൊടുക്കാം എന്നുള്ളതാണ് അവർ ആലോചിച്ചത്. ആദ്യം അവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദ്രാസിലെത്തിയിട്ട് അവർ വിളിക്കുന്നു, മെഡിക്കൽ കോളേജിലേക്ക് റൺ കോൾ ബുക്ക് ചെയ്തിട്ടാണ്. അന്ന് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് STD കോളുകളോ ഒന്നുമില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്നുള്ളത് ഡോക്ടറോട് കൂടി ചോദിച്ചുകൊണ്ടാണ്, ഡോക്ടർ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ മദ്രാസും ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാഘവ മാഷാണ് സംഗീത സംവിധായകൻ എന്ന് നേരത്തെ അറിയാം എനിക്ക്, കാരണം അദ്ദേഹം ഇവിടെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വടകര വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അതിൽ ആ സമയത്തൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാഘവ മാഷ്ക്കും എന്നെ നേരത്തെ അറിയാം, കോഴിക്കോട് ആകാശവാണിയിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ നേരെ രാഘവ മാഷിൻ്റെ വീട്ടിലേക്കാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. അദ്ദേഹം അവിടെ ഒരു വീടിൻ്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ എന്നെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു, പിറ്റേ ദിവസം റെക്കോർഡിങ് എന്ന് പറഞ്ഞു. 1978 അത്ര വലിയ പ്രായമൊന്നുമില്ല, വേറെ അനുഭവങ്ങളില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ പരിഭ്രമം എന്ന് കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോലും നമുക്കൊരു സിനിമയിലേക്ക് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പരിഭ്രമമായി. ഈ പ്രായത്തിൽ പോലും പരിഭ്രമമുണ്ട്. ഒരു വേദിയിൽ പാടുന്ന പോലെയല്ല ഒരു റെക്കോർഡിങ് പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രഗത്ഭനായിട്ടുള്ള രാഘവ മാഷ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ വലിയൊരാളല്ലേ, വലിയ ഗുരുവായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ല, അതിന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മാഷാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളുമാണ്. ഒരു ചെറിയ ഒരു കാര്യം പോലും വളരെ സമയമെടുത്ത് നമുക്ക് പറഞ്ഞിരുന്നൊരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഞാൻ സ്റ്റുഡിയോയിൽ പോയി, അത് AVM RR തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സോങ് പി സുശീലയുടെയാണ്, മോഹം ഇതളിട്ട പൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അങ്ങനെ പോപ്പുലർ ആയിട്ടില്ലെങ്കിലും വളരെ പ്രഗത്ഭമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെടുകയും പാടപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു ഒരു പാട്ടാണത്. PT അബ്ദുറഹ്മാന്റെ രചനയും അത്യുഗ്രമാണ്. മോഹം

ഇങ്ങനെയായിരുന്നു ആ പാട്ട്. പിന്നീടാണ് ഒത്തുപള്ളി എന്നുള്ള പാട്ട് എടുക്കുന്നത്. ഒത്തുപള്ളിയാണോ അല്ലെങ്കിൽ കാലത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പാട്ട്, ഒരു കവിത ഉണ്ട്, പി ടി അബ്ദുറഹിമാൻ തന്നെ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയാണോ ആദ്യം എടുത്തത് എനിക്ക് ഓർമ്മയില്ല. ഈ സുശീലയൊക്കെ കാണുമ്പോൾ ഉണ്ട്, അത് തന്നെ ഒരു വലിയൊരു മഹാത്ഭുതമായിട്ടാണ്. എനിക്കിതെല്ലാം സാധിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം സുശീലയെ പോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ കംപ്ലീറ്റ് നിറഞ്ഞു തന്ന അതിപ്രഗത്ഭരായ സംഗീത സംവിധായകരെ പാട്ടുകൾ മുഴുവൻ പാടിയിട്ടുള്ള ഒരാളെ ഞാൻ നേരിൽ കാണുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ ബാല്യ കൗമാര ആ സമയത്തൊക്കെ നമുക്ക് ഒരു പെൺ ശബ്ദം ഉണ്ടാവുമല്ലോ പുരുഷന്മാർക്ക്, കുട്ടികളാകുമ്പോൾ സ്ത്രീ ശബ്ദമായിരിക്കും ഉണ്ടാകുക.

0: ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളെല്ലാം എസ് ജാനകിയുടെയും സുശീലയുടെയാണ്. അപ്പോൾ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്. ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സുശീലാമ്മ സുശീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കുന്നു. ആദരിക്കും. അവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെയെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കേട്ടതിനെ ഞാൻ കാണുകയാണ് എന്നുള്ളൊരു തോന്നലാണ്. അവരുടെ പാട്ട് അതിലൂടെ മുഴങ്ങിക്കേട്ടപ്പോൾ അവർ പാടുന്നത് കണ്ടപ്പോൾ ഒക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അതെനിക്ക് പറയാനോ എഴുതാനോ ഒന്നും പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെ എഴുതും അതിനെക്കുറിച്ച്? ഞാൻ അന്ന് അനുഭവിച്ച വൈകാരികമായ ഒരവസ്ഥയെക്കുറിച്ച് എങ്ങനെ ഞാൻ എഴുതും എനിക്കറിയില്ല. പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്തു കാണാം. കാരണം ഒരുപാട് ടേക്കുകളിലൊന്നും പോയില്ല. മാഷ് തലേദിവസം തന്നെ പാട്ട് പറഞ്ഞു തന്നിരുന്നതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ അധികം വന്നില്ല. പിന്നെ ഓർക്കസ്ട്രക്കാർ അന്നെല്ലാം ഒരുമിച്ചെടുക്കുന്ന രീതിയാണല്ലോ. ഇന്നത്തെ പോലെ ട്രാക്ക് ഏർപ്പാടുകളൊന്നും ഇല്ലല്ലോ. ഓർക്കസ്ട്രയിൽ എന്തെങ്കിലും ചെറിയ പിശക് പറ്റുമ്പോൾ രണ്ടാമത് പാടേണ്ടി വരും, എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റൊന്നും വന്നില്ല. പിന്നെ അവിടെ മൊത്തത്തിൽ നല്ല പാട്ട് എന്നുള്ളത് വരികയും ചെയ്തു. പൊട്ടുപള്ളി എന്നുള്ള പാട്ട് 2028 വന്നു കഴിഞ്ഞാൽ 50 വർഷമായി, അര നൂറ്റാണ്ടായി എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി ശക്തി വർദ്ധിക്കുക. ഈ അര നൂറ്റാണ്ട് കാലം പല തലമുറകളിലൂടെയും ആ പാട്ട് കടന്നുപോയി. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദിവസം പോലും ആ പാട്ടിനെ കുറിച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിൽ കേൾപ്പിച്ചു തരും, ഫോണിൽ അവർ പാടുന്ന കേൾപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫോണിൽ ഞാൻ അങ്ങോട്ട് പാടിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആ പാട്ടിൻ്റെ ഒരു ജാതകം അങ്ങനെയായത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പാട്ട് അങ്ങനെ നിലനിന്നിട്ട് പോലും വരുഞ്ഞാടക എന്ന സിനിമയിലെ മാതളത്ത് എന്ന പാട്ടും നിലനിന്നു, പൊന്നരളിപ്പൂ എന്ന കത്തിയിലെ പാട്ടും നിലനിന്നു. പക്ഷെ ഞാൻ മദ്രാസിൽ സ്ഥിരമായി നിൽക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ നാട്ടിലേക്ക് തന്നെ പോരുന്നു. പിന്നെ പക്ഷെ ഞാൻ പഠിക്കാനായി പോയി മദ്രാസിലെ ഗവൺമെന്റ് മ്യൂസിക് കോളേജിലെ വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ചേർന്നു. സിനിമാ സംഗീത മോഹവുമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതും എനിക്ക് സക്സസ് ആയില്ല. കാരണം എല്ലാ ദിവസവും ഓരോ സംഗീത സംവിധായകന്മാരെ കാണലും അവരുടെ പിന്നാലെ പോലും അവർക്ക് പാട്ട് പാടി കേൾപ്പിക്കലും അതൊന്നും സാധിച്ചില്ല. അതെൻ്റെ ഒരു ദോഷമായിരിക്കാം, ഗുണമായിരിക്കാം, അതറിയില്ല. എനിക്ക് അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ സിനിമ പാട്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതെൻ്റെ ജീവിതവുമായി എൻ്റെ അച്ഛൻ്റെ ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നും ആ ഓട്ടുപള്ളി എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. വിഷ്വൽ മീഡിയകൾ ഉണ്ടായിരുന്ന കാലത്തല്ലാത്തതുകൊണ്ട് ആ ഓഡിയോയിൽ കൂടി തന്നെ ആളുകൾ ഓർമ്മിച്ച് വരണ്ടേ. ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ് അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഫിലിമിൽ തന്നെ അതിന് നെഗറ്റീവ് പോലും പോയിപ്പോയിരിക്കുന്നു. അപ്പോൾ എന്നെ ഓർമ്മിക്കാൻ ഈ കേൾവിയിലൂടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. കേൾവി കൊണ്ട് തന്നെ അത് ഒരു കാലത്തെ അതിജീവിച്ചു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. ഒരു തുണ്ട് ഫിലിം പോലും കാണിച്ചു കൊടുക്കാനില്ലാതെ അത് ഒരു പരിധിയിരുന്നു. കാരണം ഈ പാട്ടിൻ്റെ 25 വർഷം മുന്നേ ഒരു പരിപാടി വടകരയിൽ വലിയ ഗംഭീരമായി നടത്തിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ അവർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ടിൻ്റെതോ അല്ലെങ്കിൽ ആ സിനിമയുടെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. നഷ്ടപ്പെട്ടു വെച്ചാൽ ഒടിഞ്ഞു പോയിരുന്നത്. എന്നിട്ടും ഒരു പാട്ടിലൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 78-ൽ അച്ഛൻ വീഴുന്നത്. 78 തന്നെയാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ 86 ഞാൻ ഈ കുറേ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. ചിലതെല്ലാം പുറത്ത് വരാതെ ആയിപ്പോയിട്ടുണ്ട്. രാഘവ മാഷ് തന്നെ ഒരു പാട്ട് ഞാൻ പാടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നും പുറത്ത് വന്നില്ല. 2 ഫിലിമൻ പാടിയിട്ടുണ്ടായിരുന്നു രാഘവ മോഷൻ, അതൊന്നും പുറത്ത് വന്നില്ല. ഒന്നൊരു കൈതപ്രന്താമ്പ്രതം വീരിൻ്റെ ഒരു തോറ്റം പാട്ട് പോലുള്ള ഒരു പാട്ട്, കിഴകിഴക്ക് എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഏതായാലും എൻ്റെ എല്ലാ പുരോഗതിയും എൻ്റെ സംഗീത ജീവിതവും ഒക്കെ അച്ഛനുമായും രാഘവ മോഷുമായിട്ട് ബന്ധപ്പെട്ടാണ് കടന്നത്.
1: സ്മൃതി സാക്ഷ്യം.
2: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇതുവരെ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഗായകൻ വി ടി മുരളി.
3: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം.
1: തുറസിന്റെ തുറമുഖങ്ങൾ.
3: സമർപ്പിച്ചത്
4: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
5: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
9: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
6: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

ദക്ഷിണേന്ത്യൻ സംഗീതത്തിന്റെ മാധുര്യം ഹിന്ദി സിനിമാ സംഗീതത്തിലേക്കും പകർന്ന അതുല്യ ഗായകനാണ് കെ ജെ യേശുദാസ്. അദ്ദേഹം ആദ്യം ഹിന്ദിക്കായി റെക്കോർഡ് ചെയ്ത ഗാനം ദിൽ രുബ ക്യാ ഹുവ ആയിരുന്നുവെങ്കിലും പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിയത് ഛോട്ടി സി ബാത്ത് എന്ന ചിത്രത്തിലെ ജാനിമൻ ജാനിമൻ എന്ന മനോഹര യുഗ്മഗാനമാണ്. സംഗീത സംവിധാനം സലിൽ ചൌധരി, വരികൾ യോഗേഷ്, സഹഗായിക ആശാ ഭോസ്ലെ. ഈ ഗാനം യേശുദാസിന്റെ ബോളിവുഡ് യാത്രയ്ക്ക് മധുരമായ തുടക്കമായി മാറുകയും പിന്നീട് ഹിന്ദി സംഗീത ലോകത്തും അദ്ദേഹത്തിന് അനശ്വരമായ ഒരു സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്തു.

0: കോഴിക്കോട്
1: അപൂർവ ഗാനം സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: ദൂസായിക്കണ്. വെനീഷയുടെ ലുക്ക്, വെനീഷയുടെ കളർ, വെനീഷയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സാ, ഏതാണ് ഈ വെനീഷ്യ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷയുടെ കാര്യം ഞമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ.

0: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
1: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇനി കാഴ്ച ക്ലിയറാകും.
2: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: Wherever you go, whatever you do, I will be right here waiting for you. Wherever, WHEREVER, wherever. എവിടെ ആയാലും എവിടെ ആയിരുന്നാലും എവിടെയും. I will find you wherever you hide. നീ ഒളിക്കുന്നത് എവിടെയായിരുന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ഐ വിൽ ഫൈൻഡ് യു വെറെവർ യു ഹൈഡ്. വിൽ മീറ്റ് വെറെവർ ഇസ് കൺവീനിയന്റ് ഫോർ യു. താങ്കൾക്ക് സൗകര്യപ്രദമായ എവിടെയും നമുക്ക് കണ്ടുമുട്ടാം. വിൽ മീറ്റ് വെറെവർ ഇസ് കൺവീനിയന്റ് ഫോർ യു. യു ക്യാൻ ഗോ വെറെവർ യു വോണ്ട്. നിനക്ക് വേണ്ട എവിടെയും നിനക്ക് പോകാം. You can go wherever you want. Live well wherever you are. Evide aayirnalum sukhamayi jeevikkuka. Live well wherever you are. Wherever you are, never forget your principles. Evide aayirnalum ningalude aadarshangal marakkadirikkuka. Wherever you are, never forget your principles. നമുക്കിടയിൽ യാത്രാമൊഴികൾക്ക് പ്രസക്തിയില്ല. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ എവിടെ ആയിരുന്നാലും ശരി, എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. As മഹാത്മാഗാന്ധി once said, there are no goodbyes for us. Wherever you are, you will always be in my heart.
0: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
1: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയറാകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ. കോഴിക്കോട് ഇംഹാൻസിലെ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ലെക്ചറർ ഡോക്ടർ ജി രാകേഷ് സംസാരിക്കുന്നു.
8: പ്രസവശേഷം അല്ലെ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റി പൊതുവേ സമൂഹത്തിന് അറിവില്ലായ്മ കൊണ്ടാവാം ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് നമ്മൾ കാണുന്നത്. കാരണം ഇത് രോഗാവസ്ഥ സാധാരണവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് അത് കുറഞ്ഞു വരുന്നതാവാം. ശരിക്കും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം ഈ ഒരു പ്രസവശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റി ശരിക്കും അവയർനെസ് കൊടുക്കണം. അത് നമ്മൾ പൊതുവേ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സ്ത്രീകൾക്ക് മാത്രം അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല. അത് അതേപോലെ പുരുഷന്മാർക്കും കിട്ടണം. അതായത് ഇപ്പം നമ്മൾ സ്കൂളിലോ കോളേജിലോ ഈ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി പറയുന്ന സമയത്ത് അവിടെയുള്ള ആൺകുട്ടികളെയും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഈ എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം ഈ പുരുഷനാണ് ഈ സ്ത്രീനോട് ജീവിക്കാൻ പോകുന്നത്. എത്രത്തോളം ബുദ്ധിമുട്ട് സ്ത്രീകൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് ഈ പുരുഷന്മാർ മനസ്സിലാക്കുകയും വേണ്ടത്ര പിന്തുണ സ്ത്രീക്ക് അല്ല അമ്മയ്ക്ക് കൊടുക്കാൻ പുരുഷൻ തയ്യാറാവണം.
7: ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠ സ്വാഭാവികമാണ്. കാരണം അവർ കടന്നു പോകാത്ത ഒരു ശാരീരിക അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ആ ഉത്കണ്ഠയുടെ ഒരു അതിര് കടന്ന് അതൊരു രോഗാവസ്ഥയിലേക്ക് കടക്കുന്നത് അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
8: അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുന്ന സമയത്ത് സാധാരണ

0: നേരിട്ട് ഈ കുഞ്ഞിനെ പറ്റിയിട്ടും അവരെ പറ്റിയിട്ടും മറ്റ് ആകുലതകളൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും പക്ഷേ ഈ ഒരു ചിന്തകൾ, ടെൻഷൻ എന്ന് പറയുന്ന അവരുടെ പ്രവർത്തനത്തെ, ജീവിത പ്രവർത്തനത്തെ ബാധിക്കുക. ഉദാഹരണത്തിന് അവരുടെ ഉറക്കം, വിശപ്പ്, എപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കുക, കാരണമില്ലാതെ കരയുന്ന അവസ്ഥയിലേക്ക്, ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ അവരുടെ ശാരീരിക, മാനസിക, സാമൂഹികപരമായിട്ടുള്ള ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കാൻ തുടങ്ങുമ്പം എന്തായാലും അത് ശ്രദ്ധ അറിയിക്കേണ്ട സ്ഥിതി എത്തിയെന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇത്രയൊന്നും പോകണ്ടല്ലോ, പക്ഷേ ഒരു ഓൺഗോയിങ് ആയിട്ട് ഉള്ളിൽ വളരെ അസ്വസ്ഥതയായിട്ട് ബുദ്ധിമുട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത് എനിക്ക് സഹായിക്കാവുന്നതിൽ അപ്പുറത്തേക്ക് പോവുകയാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ, പുറമേ ഉള്ളവർക്ക് തോന്നുകയാണ് ഇത് ഇവരുടെ ഫങ്ഷനിങ്ങിനെ, അതായത് ശാരീരിക, മാനസിക, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ അത് ബാധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തായാലും മാനസികാരോഗ്യത്തിന് കാണണം. പലപ്പോഴും ഇത് ആദ്യം തന്നെ എന്താ പറയുക, നെഗ്ലക്റ്റ്, അവഗണിക്കുക ഇവർ തന്നെയായിരിക്കും. അതായത് ഇതൊക്കെ സാധാരണ അല്ലേ, പിന്നെ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പറയുക ഇതൊക്കെ സാധാരണ, ഞങ്ങളും ഇതൊക്കെ അനുഭവിച്ചതാണെന്ന് പറയുമ്പം അവിടെ പ്രശ്നം. പ്രത്യേകിച്ചും ഭർത്താക്കന്മാരിത് പറയും, വീണ്ടും പറയാൻ ചാൻസ് ഉള്ളത്, നോക്കി ഇത് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ, ഇതിൻ്റെ ആൾക്കാർക്കുണ്ട്, നിനക്ക് മാത്രമാണോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഇൻവാലിഡേറ്റ് ചെയ്യാന്ന് പറയും ഞങ്ങളെ ലാംഗ്വേജിൽ. അപ്പോൾ അങ്ങനെ അവർ വില കൽപ്പിക്കാതിരിക്കരുത്. അത് ബുദ്ധിമുട്ടാണെന്നൊരു സ്ത്രീ പറയുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ കണക്കിലെടുക്കുകയും ഉടനെ തന്നെ പറ്റാവുന്ന രീതിയിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനടുത്ത് പോകുക എന്നുള്ളതിൻ്റെ കാര്യം. അപ്പോൾ അവഗണിക്കാതിരിക്കുക, സ്വയം അവഗണിക്കാതിരിക്കുക, അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്ന സ്ത്രീയെയും അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ചുറ്റുള്ള ആൾക്കാർ, സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. ഇവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് എത്രയും പെട്ടെന്നൊരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അമ്മമാർക്കും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളോട് പരിപൂർണമായിട്ട് സ്നേഹം ഉണ്ടാവണം എന്ന് നമുക്ക് ചാടും പിടിക്കാൻ പറ്റത്തില്ല. അവരൊരു മനുഷ്യജീവിയാണ്. അവർ 10 മാസം ഏറ്റുചുമന്നു, പ്രസവിച്ചു എന്ന് കരുതിയിട്ട് പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ TVയിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങ് വാരി പുണരാണെന്നും പറ്റണമെന്നും ഒരു നിർബന്ധമില്ല. അങ്ങനെ വാശി പിടിക്കരുത്. പൊതുവേ അമ്മമാർ നേരിടുന്ന ഒരു വളരെ കുറ്റപ്പെടുത്തൽ ഇതാണ്, അവൾക്ക് കുട്ടീനെ നോക്കാൻ പറ്റുന്നില്ല, അല്ലെ കുട്ടീനെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, ഇത്രയെന്തോ കുട്ടിക്കൊരു കുട്ടീനോടൊരു സ്നേഹം കുറവുള്ള പോലെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അമ്മയെ സഹായിക്കുകയാണ് നമ്മളുടെ കടമ. ഞാൻ നേരത്തെ പറഞ്ഞു, മാനസിക ആരോഗ്യ ബുദ്ധിമുട്ട് നേരിട്ടാൽ അവരിലെ ഏതാണ്ട് അല്ലൊരു 30% ആൾക്കാർക്കും കുഞ്ഞുങ്ങളായിട്ടൊരു ഇടപെടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വരും. കുഞ്ഞുങ്ങളായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അത് ഇടിവുകൾ ഉണ്ടാക്കിയേക്കാം. നമ്മൾ മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. ഇനി അഥവാ അമ്മയ്ക്ക് മാനസികാരോഗ്യ ബുദ്ധിമുട്ടില്ലെങ്കിലും ഉടനെ തന്നെ സിനിമയിൽ കാണുന്ന പോലെ കുഞ്ഞിനെ വാരി പുണരാനും ഒക്കെ അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അമ്മയ്ക്ക് കുട്ടീനോടുള്ള ആ ബന്ധം കൂട്ടിയെടുക്കാനുള്ള, ഊഷ്മളമാക്കാനുള്ള കുറേ വിദ്യകളുണ്ട്, കുറേ സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉണ്ട്. ആ സംഗതികൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ അവർ ഈ കുഞ്ഞുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുക, കുട്ടിയെ വേണ്ടത് സക്ക് ചെയ്യാതിരിക്കുക, പ്രതീക്ഷിക്കാതെ ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഭർത്താവായിട്ട് അതിനിടയ്ക്ക് പ്രശ്നങ്ങൾ, ഇവർ അങ്ങനെ ഒരുപാട് മൾട്ടി ഫാക്ടോറിയലാണ് ഇപ്പോൾ കുഞ്ഞുമായിട്ട് ഈ ബന്ധം ശരിയാവാതിരിക്കാൻ കാരണം. അത് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അവരെ ഈ ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുക.
1: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി രാകേഷ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
4: ആയിഷ ബീഗം പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന AM കോയ. സംഗീത നിർവഹണം DB രാമചന്ദ്രൻ.

0: നിങ്ങൾ കേട്ടത് ആയിഷ ബീഗം പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന എ എം കോയ, സംഗീത നിർവഹണം ഡി ബി രാമചന്ദ്രൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്. 103.6 Real FM.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി മുന്നോട്ടു പോവുകയാണ്. ഇതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി കൊണ്ടുവരാനായി കോഴിക്കോട് സിറ്റി സോഷ്യൽ പോലീസിംഗിന്റെ ആഭിമുഖ്യത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾക്ക് ജനമൈത്രി ജാഗ്രതാ സദസ് എന്ന പേരിൽ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ലഹരിക്ക് പുറമെ ട്രാഫിക് ഉൾപ്പെടെയുള്ള മറ്റു പ്രശ്നങ്ങളിലേക്കും പൊതുജനങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ പി ഷൗക്കത്ത് അലി:
2: ഇത് കോഴിക്കോട് സിറ്റിയിലുള്ള എല്ലാ റെസിഡൻസ് അസോസിയേഷന്റെയും പ്രതിനിധികളുമായിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമുള്ള മീറ്റിംഗാണ്. ഈ മീറ്റിംഗിന്റെ പ്രധാന ഉദ്ദേശം തൂഫാൻ പോലുള്ള പദ്ധതിക്ക് പൊതുജന പിന്തുണ തേടാനും അതുകൂടാതെ സിറ്റിയിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ അത് പോലീസുമായി പൊതുജനങ്ങളെ സഹകരിപ്പിക്കാനും ഈ അസോസിയേഷൻ വഴി നടപ്പാക്കാവുന്നതാണ്. കൂടാതെ നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ജനമൈത്രി പോലീസ് അതും ഒന്നുകൂടെ ജനങ്ങളുടെ സഹകരണത്തോടെ കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ നടത്തുക എന്നുള്ളതാണ്.

0: പൊതുജന പ്രശ്നങ്ങൾ പോലീസ് ഫെഡറൈസ് നടപ്പാക്കുക എന്നതല്ലാതെ പൊതുജന സഹകരണത്തോടെ നടപ്പാക്കുക എന്നുള്ള ഒരു അവയർനെസും ആ ഒരു സഹകരണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും അത് മൊത്തത്തിലൊരു കോർഡിനേഷൻ പല സ്ഥലങ്ങളിലും ഒരുപാട് രീതിയിൽ സ്വന്തമായിട്ട് പല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന റെസിഡൻഷ്യൽ അസോസിയേഷനുകളുണ്ട്. അവരെല്ലാം ഏറ്റെടുക്കുകയും അതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാവുകയും ഒരു കോർഡിനേറ്റഡ് ആയിട്ട് സിറ്റി പോലീസുമായി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് അതിന്റെ മീറ്റിംഗ് വെച്ചത്.
1: ജനമൈത്രി പോലീസ് സംവിധാനത്തെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കിക്കൊണ്ട് പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഇതുവഴി സാധിക്കും. സോഷ്യൽ പോലീസിംഗ് നോഡൽ ഓഫീസർ വി കെ ഹരിഹരൻ.
2: സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ കീഴിലാണ് പോലീസിന്റെ നൂതന പദ്ധതികൾ SPC, DCRC, DDAD, POP, നിർഭയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോജക്ടുകളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ മൊത്തം കോർഡിനേഷനാണ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ചെയ്യുന്നത്. ഇപ്പോൾ DCRC എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റർ, അതായത് വീടുകളിൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അക്രമങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് ഈ സെന്ററിൽ വന്നിട്ട് കൌൺസിലേഴ്സ് ഉണ്ട് അവിടെ, അവരോട് പറയാം. അപ്പൊ അതിനൊക്കെ അവരൊരു പരിഹാരം കാണും. ഈ DDAD കുട്ടികളില് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ആണത്. അപ്പോ കുട്ടികളിൽ സ്ക്രീൻ അഡിക്ഷൻ, മൊബൈല്, ഇന്റർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോ സ്കൂളിൽ നിന്നും വിട്ടു നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ അവിടേക്ക് എത്തിച്ചിട്ട് അതിന് കൌൺസിലിംഗ് കൊടുക്കും. ഇപ്പൊ കസബ പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ള സെന്ററിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂട്ട എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ഉണ്ട്. അത് പോക്സോ കേസിലെ ഇരകൾക്ക് എല്ലാ നിയമ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന കൂട്ട പ്രൊജക്ട് ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ട സ്വയം പ്രതിരോധം, അപ്പൊ അങ്ങനത്തെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ മീറ്റിംഗും ജനമൈത്രി ബീറ്റ് ഓഫീസർമാരെയും റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രതിനിധികളെ അവരുടെ ഭാരവാഹികളെ വിളിച്ചു വരുത്തിയിട്ട് നല്ലൊരു മീറ്റിംഗ് നടത്തി. അപ്പോൾ പോലീസ് പ്രതീക്ഷിച്ചേക്കാൾ അപ്പുറമുള്ള ഒരു പങ്കാളിത്തം അതിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കമ്മീഷണർ സാറ് സിറ്റിയിൽ എല്ലാ എസിമാരും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വിശദമായിട്ട് അവർക്ക് ക്ലാസുകൾ കൊടുത്തു. അപ്പൊ അതിന്റെ ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും ആ വാട്സപ്പ് ഗ്രൂപ്പില് ഇവർക്ക് പല ഇൻഫർമേഷനുകളും പോലീസുമായിട്ട് പങ്കുവെക്കേണ്ട ഇൻഫർമേഷൻ, അവരുടെ പരാതികള്, അവരുടെ നിർദ്ദേശങ്ങള്, അവരുടെ അഭിപ്രായങ്ങള്, അപ്പൊ ഇതൊക്കെ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഈ അസോസിയേഷന്റെ ഭാരവാഹികളെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആധുനിക പോലീസിന്റെ മുഖം തന്നെ മാറി ഈ അവസ്ഥയിൽ പോലീസിന്റെ കൂടെ ജനങ്ങളെ നടത്താനും, അപ്പൊ അവരുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും വില കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ആധുനിക പോലീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പോലീസിലേക്ക് ഇറങ്ങിയ പോലീസ് ജനങ്ങളിലേക്ക് വരിക, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കാൻ, ഈ ഓപ്പറേഷൻ തൂഫാന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പ്രൊജക്ട്, അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പൊ പോലീസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു പദ്ധതിയും വിജയിക്കില്ല. അപ്പൊ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ, ജനങ്ങളുടെ അറിവ് ഞങ്ങളുമായിട്ട് പങ്കുവെച്ച് അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരാനുണ്ടാവും. അപ്പോ ആര് തന്നെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നാലും അതിന്റെ യാതൊരു വിവരങ്ങളും പുറത്തു പോയില്ല എന്നുള്ളത് ഉറപ്പ് കമ്മീഷണർ സാർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇത്തരം നൂതന പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ പോലീസിന്റെ ഓരോ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇവിടെ ഹാജരായ എല്ലാ ആളുകളും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും എല്ലാം ഞങ്ങൾ ഈ തൂഫാന്റെ ടോൾ ഫ്രീ നമ്പറുകൾ അറിയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഇടയില്, കുട്ടികളുടെ ഇടയിലൊക്കെ എന്താണ് ഈ പ്രോജക്ടിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പോലീസ് ഓരോ ദിവസവും ഒന്നും രണ്ടും ക്ലാസുകൾ സ്കൂളുകളില്, കോളേജുകളില്, റെസിഡൻഷ്യൽ അസോസിയേഷനുകളില്, സന്നദ്ധ സംഘടനകളില്, ക്ലബുകളിലൊക്കെ ബോധവൽക്കരണ ക്ലാസുകൾ, ആന്റി ഡ്രഗ് ആന്റി റാഗിംഗ് ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ക്ലാസിൽ പങ്കെടുത്ത ഈസ്റ്റ് നെല്ലിക്കോട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AK ലീല.
3: ഇവിടുന്ന് കിട്ടിയ ക്ലാസ് ഒന്ന് എങ്ങനെയാ വെച്ചാല് നമുക്ക് എവിടെയെങ്കിലും ഈ ലഹരി പ്രവർത്തനങ്ങൾ കണ്ടാല് പോലീസിനെ നേരിട്ട് അറിയിക്കാനുള്ള മാർഗങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഫോൺ നമ്പറൊക്കെ അവർ തന്നിട്ടുണ്ട്. വേറെന്ന് വെച്ചാല് ഞങ്ങളുടെ ഏരിയയിലുള്ള റെസിഡൻസ് അസോസിയേഷന് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളുണ്ട്. ആ പറമ്പുകളിൽ അത്രയും രാത്രി കാലങ്ങളായാല് പലവിധ ലഹരികൾ ഉപയോഗിക്കുന്ന പയ്യന്മാര് കൂട്ടുകൂടിയിട്ട് അവിടെ ബഹളം വയ്ക്കാൻ അയൽവാസികൾക്കൊക്കെ ഭയങ്കര ഉപദ്രവമായിട്ടുണ്ട്. ഞങ്ങൾ റെസിഡൻസുകാരിടപെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസുകളെ വന്നിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ഉപദ്രവം ഇല്ല, എന്നാലും കുറെയൊക്കെ പോലീസുകാർ വന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പേ ഞാനൊരു ജനമൈത്രി പോലീസിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു വയനാട് സ്കൂളിൽ വെച്ചിട്ട്, അത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ അണ്ടറിലല്ലേ. പക്ഷെ അന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ തെളിവിനൊരാൾ വേണം, നമ്മളിപ്പോ ഒരാളെ ഇന്ന ആള് ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുത്താൽ അത് അവർക്ക് കേസായി എടുക്കാൻ പറ്റില്ല. അപ്പം എന്റെ പേരും കൂടെ അവിടെ വേണം എന്ന് പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലത്തെ ക്ലാസ്സിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി നമ്മുടെ പേരും എല്ലാം.

0: സീക്രട്ട് ആയിരിക്കും പുറത്തു വിടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പൊതുവായിട്ടും ജനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും എവിടെയെങ്കിലും ഇതുപോലെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടാലൊന്ന് ജനമൈത്രി പോലീസിനെ അറിയിക്കാനുള്ള ഒരു മനസ്സ് വന്നിട്ടുണ്ടാവണം നേരത്തെ ക്ലാസ്സോടുകൂടി.
1: കോഴിക്കോട് നഗരത്തിൽ തുടക്കം കുറിക്കുന്ന ഈ ആശയം ജില്ലയിൽ മുഴുവൻ വ്യാപിപ്പിച്ചാൽ മറ്റ് റെസിഡൻസ് അസോസിയേഷനുകളെ കൂടി ഇതിന്റെ ഭാഗമാക്കുകയും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനും സാധിക്കും. റെസിഡൻസ് അപ്പക്സ് കൗൺസിൽ കോഴിക്കോട് ജനറൽ സെക്രട്ടറി സി രാധാകൃഷ്ണൻ.
2: റെസിഡൻസ് അസോസിയേഷന്റെ ഒരു യോഗം പോലീസ് ഇപ്പം വിളിച്ചു ചേർത്ത സെലക്ടീവ് ശ്ലാഘനീയം തന്നെയാണ്. ലഹരി, പ്രത്യേകിച്ച് രാസലഹരിയുടെ വ്യാപനം കൂടി വരുന്ന സമയത്ത് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പദ്ധതി ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ വിപത്തിൽ നിന്ന് നമ്മുടെ പുതുതലമുറയെ രക്ഷിക്കണമെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. അതിൽ റെസിഡൻസ് അസോസിയേഷന്റെ കാര്യമായ ഒരു പങ്കുണ്ട്. ജനമൈത്രി പോലീസ് എന്നുള്ള ഒരു ആശയം മുമ്പ് വളരെ നന്നായി പ്രവർത്തിച്ചതിനും പിന്നീട് അത് കുറച്ച് മാന്യത വന്നു. അത് രണ്ടാമതൊന്ന് പുനരുജ്ജീവിപ്പിക്കണം. ഞാനവിടെ പോയപ്പം എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ള റെസിഡൻസ് അസോസിയേഷനും അതിനകത്ത് പങ്കാളികളായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അടിയന്തരമായി ചെയ്യേണ്ടത് റെസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം എല്ലാ ജനമൈത്രി പോലീസിന്റെ കീഴിൽ വരുന്ന എല്ലാ റെസിഡൻസ് അസോസിയേഷനും അടിയന്തരമായിട്ടുള്ള യോഗം വിളിച്ചിട്ട് ആ പ്രവർത്തനം എന്ത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ബോധവൽക്കരണം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. രണ്ട് രീതിയിലത് റെസിഡൻസ് അസോസിയേഷനത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയുക. ഒന്ന്, നമുക്ക് കിട്ടുന്ന ചെറുതോ വലുതോ ആയ വിവരങ്ങൾ യഥാസമയം പോലീസിനെ അറിയിക്കുക. അതിന് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. കൂടുതൽ ഗൗരവമായ വിഷയങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും പോലീസിന്റെ ഉന്നതാധികാരികളെ നമ്മൾ വിളിച്ചറിയിക്കണം. രണ്ടാമത്, ഈ വിവരത്തിൽ നിന്ന് നമ്മളെ കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ തീർച്ചയായും റെസിഡൻസ് അസോസിയേഷനിലെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള നല്ലൊരു ബോധവൽക്കരണം ഒരു മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും വേണം. അപ്പൊ അതിനുള്ളൊരു പ്രവർത്തനം കൂടി റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്രീകരിച്ചിട്ട് ഈ ജനമൈത്രി പോലീസിന്റെ കീഴിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും ചെയ്യണം. ഇപ്പൊ വിളിച്ചത് കോഴിക്കോട് സിറ്റിയിലുള്ള പോലീസിന്റെ പരിധിയിൽ വരുന്ന റെസിഡൻസ് അസോസിയേഷനാണ് വിളിച്ചത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ എല്ലാ റെസിഡൻസ് അസോസിയേഷനും വിളിച്ചു ചേർത്ത് ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കുന്ന വലിയൊരു മഹാവിപത്താണ്. അതിന് നമ്മളെ കുട്ടികളെ പലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന ആളുകൾ നമ്മളെ ചുറ്റുണ്ട്. ഒരിക്കലും വീണു പോയാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടൊരു വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇന്ത്യൻ അഡിക്ഷൻ സെന്റർ ഉണ്ട്, പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളുടെ അവരെ വേണ്ട കൗൺസിലിംഗ് സംവിധാനം എല്ലാം പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും നമ്മളെ മാതാപിതാക്കൾ ചിലപ്പോൾ അറിയില്ല. അപ്പൊ അതൊക്കെ അറിയിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സമൂഹം ഒന്നായിട്ട് ഇതിനെതിരായി നിൽക്കണം എന്നാണ് പറയാനുള്ളത്.
1: ജനമൈത്രി പോലീസ് എന്ന ആശയത്തിലൂടെയാണ് പോലീസ് സ്റ്റേഷനിൽ കയറാനും പോലീസിനോട് കാര്യങ്ങൾ പറയാനുമുള്ള ധൈര്യം പൊതുജനങ്ങളിൽ ഉണ്ടായത്. ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളുമായുള്ള സൗഹൃദപരമായ ഒരു ബന്ധം പോലീസ് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ആശയത്തിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കം കുറിക്കുന്നത്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം എം കെ ദിലീപ്.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
6: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
7: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.

0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് ഹിന്ദുസ്ഥാനിയിലെ പീലു എന്ന രാഗമാണ്. ഖരഖരപ്രിയയുടെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി രാഗമായ കാഫി ധാട്ടിൻ്റെ ജന്യമാണ് പീലു. പീലു രാഗത്തിൽ മലയാളത്തിൽ ധാരാളം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാബുരാജ് സാറ് ധാരാളം പാട്ടുകൾ ഈ രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ BTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: സി രാധാകൃഷ്ണന്റെ ജനപ്രിയ നോവലിനെ അധികരിച്ച് 1983 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത പിൻനിലാവിൽ നിന്ന് ഒരു യുഗ്മഗാനം. യേശുദാസും ജാനകിയും പാടിയ ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കേച്ചേരി. ഇളയരാജയുടെ ഈണത്തിനൊത്ത് യൂസഫ് അലി കേച്ചേരി ആദ്യമായി ഗാനമെഴുതുന്നത് പിൻനിലാവിന് വേണ്ടിയാണ്. മമ്മൂട്ടി നായകനായി വരുന്ന ഈ ചിത്രത്തിൽ ഈ പ്രണയഗാന രംഗത്ത് പക്ഷേ MG സോമനും അരുണ എന്ന മറുനാടൻ നടിയുമാണ് ഉള്ളത്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ

0: ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ്. ഹരീഷ്. സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
5: ബെഞ്ചിലിരുന്ന് കുടിച്ചുകൊണ്ടിരുന്ന രണ്ടുപേർ സംശയെ കണ്ടു. കേറി വാടാ, അതിലൊരാൾ വിളിച്ചു. അവർ പരസ്പരം നോക്കി ചെറുതായി ചിരിച്ചു. മദ്യപിക്കുമ്പോൾ സ്നേഹം തോന്നുന്ന മനുഷ്യരായിരുന്നു അവർ. അപ്പോൾ കടയുടമ ചാപ്പാനും സംശയെ കണ്ടു. അയാൾക്ക് കാര്യം മനസ്സിലായി. അവൻ അങ്ങനെ ചില രാത്രികളിൽ അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങാറുള്ളതാണ്. അതിൽ ചില ദിവസങ്ങളിൽ ഇങ്ങോട്ടെത്തി നോക്കാറുമുണ്ട്. അച്ഛൻ കുറച്ചു മുൻപ് ഇവിടുന്ന് പോയല്ലോ, അയാൾ പറഞ്ഞു. വിജയനെ കണ്ടോ? അയാൾ മറ്റു രണ്ടുപേരോട് തിരക്കി. ചിലപ്പോൾ കടയ്ക്കകത്ത് കാണും. നീ ഒന്ന് വാതിൽ തുറന്നിട്ടുണ്ടോന്ന് നോക്ക്, ചിലപ്പോൾ ചാരിയിട്ടേക്കുമായിരിക്കും. സാംസ തിരികെ കടത്തിണ്ണയിലെത്തി ടോർച്ചടിച്ചു നോക്കി. ചാപ്പാൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, വാതിൽ ചാരിയിട്ടേയുള്ളൂ. ഇതിനുള്ളിലില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അച്ഛനുണ്ടാവുകയെന്ന് സാംസ ആശങ്കപ്പെട്ടു. അല്പനേരം ശ്വാസമെടുത്തു നിന്ന ശേഷം അവനത് പതിയെ വലിച്ചു തുറന്നു. ഉള്ളിലേക്ക് നൂണ്ടുകയറി വീണ്ടും ടോർച്ച് തെളിച്ചു. അടുങ്ങിയ ധാന്യച്ചാക്കുകളും അനക്കമില്ലാത്ത ത്രാസും തുറക്കാത്ത രജിസ്റ്ററുകളുമായി രാത്രിയിലെ കടയ്ക്കകം. അവന്റെ അച്ഛൻ അവിടെ കാലിച്ചാക്കുകൾ അടുക്കിയതിന്റെ മുകളിൽ വശം ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. വായ തുറന്നുള്ള ഗാഢമായ ഉറക്കമാണ്. ചണത്തിന്റെ ചൂടും വായു കയറാത്തതിന്റെ മടുപ്പുമുള്ള സ്ഥലത്ത് അയാൾ ബോധം പോയ പോലെ ഉറങ്ങുന്നു. അച്ഛ, അച്ഛ, സാംസ വിളിച്ചു. മുഖത്തേക്ക് ടോർച്ചടിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു. അച്ഛ, എഴുന്നേൽക്ക്, വീട്ടിലേക്ക് പോകാം. എന്തിനാ വീട്ടിലേക്ക് വരുന്നത്? അയാൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചുപോയി. പിന്നെ അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയിട്ടാകണം ഉടനെ തന്നെ എഴുന്നേറ്റിരുന്നു. നീ പൊക്കോ, ഞാനിപ്പോ തന്നെ വന്നേക്കാം. സാംസ അന്വേഷിച്ചു വന്നാൽ പിന്നെ അയാൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. സാംസയ്ക്കും അതറിയാം. അതുകൊണ്ട് പിന്നെ കാത്തു നിൽക്കാതെ സാംസ പുറത്തിറങ്ങി തിരിച്ചു നടന്നു. അധികം താമസിയാതെ അയാൾ പുറപ്പെട്ടു കൊള്ളും. സാംസ തിരികെ വീട്ടിലെത്തി. അധികം താമസിയാതെ ഇലു വഴിയിൽ ദൂരേക്ക് നോക്കി വാലാട്ടി തുടങ്ങി. പശു അമറി തുടങ്ങി. ഊണ് കഴിച്ച് കിടക്കാൻ നേരം അവൻ മൂത്രമൊഴിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി. അന്നേരം തീർത്തും ഇരുട്ടായി കഴിഞ്ഞ പറമ്പിലേക്ക് നോക്കി. പഴയ കാലം ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് പോലെ അത് നിശ്ചലമായി തന്നെ കിടന്നു. മരിച്ചുപോയ പെൺകുട്ടി, സാംസ പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനെ അന്വേഷിച്ചു പോയതാണ്. ദേ ഇപ്പോൾ വന്നതേയുള്ളൂ. ഞാൻ തിരക്കി ചെന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ വരില്ലായിരുന്നു.
6: നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺപിള്ളേരില്ലേ, അവൾ അവരെപ്പോലെയായിരിക്കും ഇരിക്കുന്നത്. ഞാനങ്ങനെയാണ് വിചാരിക്കുന്നത്, സ്റ്റീഫൻ പറഞ്ഞു. സാംസ തൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളെ ആലോചിച്ച് നോക്കി. നന്നായി വെളുത്ത് പൊക്കമുള്ളവളാണ് ബെറ്റി. വിനീത മുടി കുതിരവാൽ പോലെ പിന്നിൽ കെട്ടി ചാടിച്ചാടി വരുന്ന വട്ടമുഖമുള്ള പെണ്ണ്. ഹെലനെ ആലോചിക്കാൻ തോന്നിയെങ്കിലും അവനത് വേണ്ടെന്ന് വെച്ചു.
7: അങ്ങനെ ആയിരിക്കില്ല, സാംസ വിയോജിച്ചു.
6: അത് നിനക്കെങ്ങനെയറിയാം?
7: ദാമുച്ചേട്ടൻ്റെ വീട്ടിലെ ആളല്ലേ, അപ്പോൾ അവരെപ്പോലെ ആയിരിക്കും ഇരിക്കുക.
6: ഡാ പോട്ടാ, സഹോദരങ്ങൾ ഒരുപോലെ ഇരിക്കുമെന്ന് ചുമ്മാ പറയുന്നതാണ്. എന്റെ പെങ്ങള് സ്റ്റെല്ല എന്നെപ്പോലെയാണോ?
7: ഞങ്ങളെ കണ്ടാൽ ഒരു വീട്ടിലെയാണെന്ന് തോന്നുമോ?
5: സാംസ ആലോചിച്ചു നോക്കി. ശരിയാണ്, ജോർപ്പയുടെ നാലു മക്കളിൽ ഇളയവളാണ് സ്റ്റെല്ല. ബുദ്ധിക്കുറവുള്ളതുകൊണ്ട് അവളെ വീടിന് പുറത്തിറക്കാറില്ല. ഇരുട്ടത്ത് കണ്ടാൽ പേടിയാകുന്ന രൂപം.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ്. ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
8: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
4: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
9: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
10: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
9: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ്

0: FM പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹിയിൽ ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് MP ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായമുണ്ടായെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അവയിൽ 3.8 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും രാജ്യസഭയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിപ്പിക്കുന്ന ഏത് കേന്ദ്രത്തിലും അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷങ്ങൾക്കിടയിലും ഇറാൻ തിരിച്ചലയ്ക്ക് പിന്നിൽ ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ കുടുംബത്തിലെ 4 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയകുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കോഴിക്കോട് മാവൂരിൽ ബ്രൌൺ ഷുഗറും കഞ്ചാവുമായി 2 ഡാൻ സ്റ്റാഫും മാവൂർ പോലീസും ചേർന്ന് പിടികൂടി. ഇവരിൽ നിന്ന് 500 ഗ്രാമോളം ഹാഷിഷ് ഓയിലും 1 കിലോയോളം കഞ്ചാവും പിടികൂടി. FM പ്രധാന വാർത്തകൾ ഇനി 9
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
5: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
6: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
5: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
6: ഗ്ലൗക്കോമ, റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ,
5: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
6: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും IT പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

കാശ്മീരിലെ ഈ സുന്ദര കാഴ്ചകളെ എന്തിന് നീ കഠാരയേൽപ്പിച്ചു? ഓരോ മനുഷ്യസ്നേഹിയും ചോദിക്കുന്ന ചോദ്യമാണിത്. നാഥ, നീ കാശ്മീരിനെ തിരികെ തരൂ എന്ന് തുടങ്ങുന്ന ദേശസ്നേഹം തുളുമ്പുന്ന ഗാനം ഏതൊരു ഇന്ത്യക്കാരന്റെയും കണ്ണു നനയിപ്പിച്ച ഗാനമാണിത്. 2006 പുറത്തിറങ്ങിയ കീർത്തിചക്ര എന്ന ചിത്രത്തിൽ സജിത്തും ഫർഹാദും ചേർന്നാണ് രചനയും സംഗീതവും നൽകിയത്. കൈലാസ് ഖേറിന്റെ മനോഹര ശബ്ദത്തിൽ ഈ ഗാനം ആലപിക്കുക കൂടിയായപ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും ഞരമ്പുകളിലൂടെയാണ് ഈ ഗാനം ഒഴുകിയത്. മതവും ജാതിയും മാറ്റിവെച്ച് നമുക്ക് ഒറ്റക്കെട്ടായി പറയാം, ജയ് ഹിന്ദ്.

ഇന്ത്യൻ സൈന്യത്തെയും അതിലെ സൈനികരെയും അവർ നടത്തിയ ധീരമായ പോരാട്ടത്തെയും പ്രമേയമാക്കി പുറത്തിറങ്ങിയ കുരുക്ഷേത്ര എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സിദ്ധാർത്ഥ വിപിൻ ഈണം നൽകി. നജീം അർഷാദും നിതിൻ രാജും അരുൺ ഗോപനും ചേർന്ന് പാടിയ ഗാനമാണിത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ രക്ഷകരായ ഈ ശക്തി ഉറക്കം കളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഓരോ ഇന്ത്യക്കാരനും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നത്. എത്ര സല്യൂട്ട് കൊടുത്താലും അത് കുറഞ്ഞു പോകില്ല.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് രഞ്ജു ശ്രീജിത്ത്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
5: ജരൂർ സുനിയെ പിട്ടാരാ. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
6: ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
7: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I'm Anuja Kumar. The headlines. President Draupadi Murmu calls for significant expansion of economic engagement between India and North Macedonia, urges businesses from both countries to move beyond trade and build long-term partnerships. India to host 3-day meeting of BRICS health ministers in Chandigarh beginning today. Indian Navy to

0: करता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കണ്ണുകണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണുകണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണുകണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
3: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണുകണ്ടിയിൽ. കണ്ണുകണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
5: കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്ത രവീന്ദ്രൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്ര പ്രദർശനത്തിന് ശ്രദ്ധേയമായ തുടക്കമായി. പ്രശസ്ത ചിത്രകാരൻ വത്സൻ കൂർമ്മകൊല്ലേരി ഉദ്ഘാടനം നിർവഹിച്ച ഈ പ്രദർശനം ജൂലൈ 20 മുതൽ 25 വരെ കലാസ്വാദകർക്കായി തുറന്നിരിക്കും. പൂർത്തിയാകാതെ പോയ ഒരു സ്വപ്നത്തിന്റെ പ്രതിധ്വനികളെ നിറങ്ങളിലൂടെയും വരകളിലൂടെയും ആവിഷ്കരിക്കുന്ന ഈ കലാവിരുന്നിന്റെ ക്യൂറേഷൻ നിർവഹിച്ചിരിക്കുന്നത് സുനിൽ അശോകപുരമാണ്. വ്യത്യസ്ത കലാശൈലികളും ചിന്തകളും ഒത്തുചേരുന്ന ഈ പ്രദർശനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 70-ലധികം ചിത്രകാരന്മാർ അവരുടെ സൃഷ്ടികളുമായി പങ്കുചേരുന്നു. ഓരോ ചിത്രവും ഓരോ കലാകാരന്റെ കാഴ്ചപ്പാടും അനുഭവവും സൃഷ്ടിപരമായ ചിന്തകളും പ്രേക്ഷകരുമായി സംവദിക്കുന്ന അപൂർവമായൊരു കലാനുഭവമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്രകലാ പ്രദർശനത്തിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളും അതിന് രൂപം നൽകിയ ആശയങ്ങളും ഈ പ്രദർശനത്തിൽ പങ്കാളികളായ കലാകാരന്മാരുടെ അനുഭവങ്ങളും കലാവിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ആർട്ട് കഫേയിൽ ഇന്ന്.
6: നമസ്കാരം, ഞാൻ സുനിൽ അശോകപുരം. ആർട്ട് ഗാലറിയിൽ ചിന്തരവി ഫൗണ്ടേഷന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു എക്സിബിഷൻ, അത് ക്യൂറേറ്റ് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഇത് ചിന്തരവി ഫൗണ്ടേഷൻ എല്ലാ വർഷവും ചിന്തരവി അനുസ്മരണവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ വിഷയമായിട്ട് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എടുത്തിട്ട് സ്പീച്ച് ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യം എൻറാമാണത് ചെയ്യുന്നത്. ചിന്തരവി ഫൗണ്ടേഷൻ്റെ ചിന്തരവി അനുസ്മരണ സ്പീച്ച് നടത്തുന്നത്, അതിൻ്റെ സബ്ജക്റ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും അതുപോലെ തന്നെ ചിന്തരവി അവാർഡ് പുരസ്കാരം ഓരോ വിഷയത്തിലും വളരെ പ്രധാന. കഴിഞ്ഞ പ്രാവശ്യം ലിംബാളൊക്കെ ആയിരുന്നു. നടി ഭാവനയ്ക്കാണ് ഈ പ്രാവശ്യത്തെ ചിന്തരവി പുരസ്കാരം നൽകുന്നത്. ആദ്യമായിട്ട് ഇത്തവണ ചിന്തരവിയുടെ പ്രധാന മേഖലയായ ട്രാവലോഗ് പോലെ തന്നെ പുള്ളീൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയായിരുന്നു ചിത്രകല. ചിത്രം വരയ്ക്കുന്നില്ല എന്നതൊഴിച്ച് ചിത്രകലയെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുകയും ചിത്രകലയെക്കുറിച്ചിട്ട് എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഹരിജൻ. യാരോ ഒരാൾ, ഇനി മരിച്ചിട്ടില്ലാത്ത നമ്മൾ, ഒരേ തൂവൽ പക്ഷികൾ പോലുള്ള സിനിമകൾ ചെയ്യും, സിനിമയെക്കുറിച്ചിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ളവർക്ക്. ഞാനൊക്കെ എൻ്റെ ഒരു 80s രവീന്ദ്രൻ എഴുതിയിട്ടുള്ള, ലക്ഷ്മ ഗൗഡനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ള വളരെ ഗഹനമായ ചിത്രകല പഠനങ്ങൾ വായിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പെയിൻറ്റിങ് എക്സിബിഷനെ കുറിച്ചിട്ട് ഉള്ള ഒരു ആലോചന

0: വന്നപ്പം ഇത് വീട്ടിനെ പോലെയൊക്കെ തന്നെ കലയിൽ വളരെ സജീവമായിട്ട് കല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കണ്ടംപററി മലയാളി ആർട്ടിസ്റ്റുകൾ, അവർ ലോകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, ലോകത്ത് പല മ്യൂസിയങ്ങളിലും ചിത്രങ്ങളുള്ള, ലോകത്തിൻ്റെ പല ഭാഗത്തും എക്സിബിഷൻ നടത്തുകയും ഇന്ത്യയിലും വളരെ സജീവമായിട്ട് അറിയുന്ന, ഡൽഹിയിലും ബറോഡയിലും ശാന്തിനികേതനിലും ഉള്ള ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ കോർത്തിട്ട് ഒരു ചിത്രം ക്യൂറേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഒരു സജഷൻ വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ചിത്രം ക്യൂറേറ്റ് ചെയ്യാൻ വരുന്നത്. ഞാനത് വളരെ പ്രാധാന്യത്തോടും ഭംഗിയായും ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഞാൻ വിളിച്ച പല ആർട്ടിസ്റ്റുകളും കേരളത്തിൻ്റെ പുറത്തുള്ള, ഇന്ത്യയിലുള്ള, താമസിക്കുകയും കേരളത്തിലും വന്നിട്ട് മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളായിട്ടും ഞാൻ ബന്ധപ്പെടുകയും, അപ്പോൾ ഇങ്ങനൊരു ഷോ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വർക്കുകൾ, നിങ്ങളുടെ ഏറ്റവും സമീപസ്ഥമായി ചെയ്തിട്ടുള്ള വർക്കുകൾ ഈ എക്സിബിഷന് എക്സിബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും അതിനെ സമീപിച്ചത്. എനിക്ക് തോന്നുന്നു കോഴിക്കോടിൻ്റെ കലാചരിത്രത്തിൽ, കോഴിക്കോടിൻ്റെ ഈ ആർട്ട് ഗാലറി ചരിത്രത്തിൽ ഇതുപോലൊരു ഷോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇത് ക്യൂറേറ്റ് ചെയ്ത ആളെന്നുള്ള നിലക്ക് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. അതിൽ എല്ലാ മേഖലയിലുമുള്ള, പല കലയിൽ പല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വർക്കുകളുണ്ട്. അതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കണ്ടിട്ടുണ്ട്. ഇതിൽ വേറെ വ്യത്യസ്തത ഉള്ളതെന്ന് വെച്ചാൽ പഠിച്ചിറങ്ങിയിട്ടില്ല, ഏറ്റവും പുതിയ ജനറേഷൻ, പുതിയ തലമുറയിലെ വരയ്ക്കുന്ന ആൾക്കാരെയിൽ പരമാവധി നമ്മൾ നന്നായി ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കേരളത്തിൽ കല പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഉള്ളൊരു സമീപനത്തിൽ ഈ ഒരു ഷോ വളരെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം പബ്ലിക് കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്.
1: സുരേൻ അശ്വരപുരം വിളിച്ചത് എനിക്ക് വരാതിരിക്കാൻ ഇല്ല, അതുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്നതാണ്. വസ്തുക്കൊരു 60 കലാകാരന്മാർ ഇവിടെ ചിത്രകല പ്രദർശിപ്പിക്കുകയായി. ഞാനൊരു വലിയ ചിത്രകാരൻ അല്ലെങ്കിൽ കൂടി ധാരാളം ചിത്രകാരന്മാരുടെ കൂടെ വളരാൻ തരും ഭാഗ്യ എനിക്ക്. ഒരു കലാസ്വാദകൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും വിജയിച്ചിട്ടുണ്ട് ബോസ്. കാരണം നമ്മൾ പലരും പല കാരണവശാലും ജീവിതത്തിൻ്റെ അധിക സമയം മറ്റു കാര്യങ്ങളിൽ ഉപയോഗിച്ചു പോയി എങ്കിലും നമ്മളിപ്പോൾ ആ ആസ്വാദ ആണ് നമ്മൾ മറ്റുള്ളവരുടെ കല കാണാൻ ശ്രമിക്കുന്നത്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ചിത്രം നമ്മളെ കാണാൻ വന്നിരിക്കുക, ചിത്രം നമ്മളെ കാണുന്ന ആ അവസ്ഥ നമ്മളിൽ വലിയൊരു പോയളകം തന്നെ സൃഷ്ടി. മലബാറിലൊക്കെ വലിയൊരു ഇല്യൂസ്യം വരേണ്ട കാലം എത്തിക്കഴിഞ്ഞു. ഏറ്റവും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന കലാകാരന്മാർ കേരളത്തിലാണ്. ഇന്ന് വരെ മലബാറിൽ ശരിക്ക് ഒരു കലാസ്ഥാപനമായ ഒരു കോളേജ് വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കലാകാരന്മാർ ഉണ്ട് കേരളത്തിലും നോർത്ത് കേരളയിലും. ധാരാളം കലാകാരൻ അവർക്ക് പറ്റുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ട്. ശരിക്ക് ഈ മോഡേൺ ആർട്ട് എന്നൊക്കെ പറഞ്ഞാലേ അത് ബ്രിട്ടീഷുകാരുടെ ഒരു വിളിയാണ്. അവർ എന്തും കൈയൊക്കെ കണ്ടിട്ട് അവരാദ്യമായിട്ടാണ് കല കാണുന്നത്. അതിനെയായിരിക്കും ഒരുപക്ഷെ മോഡേൺ ആർട്ട് എന്ന് വിളിച്ച്. ശരിക്കും മോഡേൺ ആർട്ട് എന്ന് വിളിക്കേണ്ട ഒരാവശ്യം, കലയെ കല എന്ന് വിളിച്ചവർ അതിന് വേറെ ഒരു പെണ്ണെയും വന്നിട്ടുണ്ട് ഒരാവശ്യമില്ല. നമുക്ക് ചിത്രം കരയാനോ എന്തെങ്കിലും കല ചെയ്യാൻ പറ്റുന്ന അതിൽ അത്ര വലിയ ക്രീഡം ഞാൻ ഇതുവരെ കാണുന്നു. ഞാൻ ഇതൊക്കെ ഒരു ഇനോഗ്രേഷൻ ടൈമിൽ വരും ഒരു ചാൻസ് കിട്ടിയോണ്ട് പറയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് ഇരുന്ന് ധാരാളം സംസാരിക്കാൻ, നമ്മളുടെ ഓരോ ഡൗട്ടും തീർക്കാനോ വേണ്ട നമ്മളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്ത് കൊണ്ടാണ് നമുക്ക് തന്നെ ഇന്ന് കാണാൻ പറ്റുക. ഇതുപോലെ തന്നെ പല അവസരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രചോദനപ്പെടും.
2: ഞാൻ MP സുരേന്ദ്രൻ, ചിന്ത രവീന്ദ്രൻ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. ചിത്രകലയോട് താല്പര്യമുള്ള ഒരാളാണ്. നമ്മൾ ഈ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവതരിപ്പിക്കപ്പെട്ട ഈ ചിത്രങ്ങളിലെല്ലാം മനുഷ്യന്റെ സമകാലികമായിട്ടുള്ള ജീവിതാവസ്ഥകളോടുള്ളൊരു പോരാട്ടത്തിന്റെ ഒരു വലിയ അടിസ്ഥാനമുണ്ട്. കേരളത്തിലെ നമ്മുടെ ഏറ്റവും പരീക്ഷണ വ്യഗ്രതയുള്ള ചിത്രകാരന്മാരുടെ, ഏറ്റവും പുതിയ ആശയങ്ങളുള്ള ചിത്രകാരന്മാരുടെ, പുതിയ ഭാവനകൾ സഞ്ചരിക്കുന്ന ചിത്രകാരന്മാരുടെ ആ വഴികൾ മുഴുവൻ നിങ്ങൾക്കിതിൽ കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല, ഇന്ന് ഈ മീഡിയത്തിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും ഇത് കൃത്യമായിട്ട് പ്രത്യക്ഷവൽക്കരിക്കുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും വർക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഇപ്പോൾ ഇതിൽ അഭിമന്യു പങ്കെടുക്കുന്നുണ്ട്.

0: കെ ടി മത്തായി പങ്കെടുക്കുന്നുണ്ട്, കെ കെ മുഹമ്മദ് പങ്കെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പി ജി ദിനേശ് പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഈ പങ്കെടുക്കുന്ന ആളുകളുടെയൊക്കെ വർക്കിലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ വർക്കിൽ വന്നിട്ടുള്ള പുതിയ പ്രവണതകളെ നമുക്ക് ഈ ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോഴിക്കോട് ശരിക്കും ജനങ്ങൾക്ക് നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു ചിത്ര പ്രദർശനമാണ്. അപ്പം ഇത് കൂടുതലായിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ചിത്രകല വളരെ ശക്തമാണെങ്കിലും ചിത്രകാരന്മാരെ സഹായിക്കാനുള്ള പലതരത്തിലുള്ള നമ്മുടെ സഹായ ഹസ്തങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലേക്ക് നീളുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്.
1: ഐ എം ഷിഹാബ്. ഞാനിവിടെ ചിന്താരവി ഫൗണ്ടേഷൻ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്ര പ്രദർശനം പങ്കെടുക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരം കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, സാംസ്കാരിക സാഹചര്യത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത അത്രയും മോശമായ ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ കാലത്ത് കലയുടെ പേരിലുള്ള ഏത് കൂടിച്ചേരലും അതിഗംഭീരമായ വളരെ ഊഷ്മളമായ ചില സ്ഥലങ്ങളായിട്ട് രൂപപ്പെട്ടു വരുന്നത് കാണുന്നതിനോട് എനിക്ക് വളരെ താല്പര്യവും അതിൽ ആവേശപൂർവ്വം പങ്കെടുക്കാനുള്ള ചില തീരുമാനങ്ങളുടെയും പിന്നിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. വളരെ പ്രത്യേകിച്ച് ഇവിടെ കണ്ട രണ്ട് പുതിയ തലമുറയിലെ രണ്ട് ചിത്രകാരികളുടെ ചിത്രങ്ങൾ കാണാൻ സാധിച്ചാലും വളരെ സന്തോഷമുണ്ട്. സുധീഷിൻ്റെ മകളും മഹേഷിൻ്റെ മകളുടെയും ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത് ഗംഭീരമായിരുന്നു. താങ്ക് യു.
2: എൻ്റെ പേര് പി എസ് ജലജ. ഞാൻ ഇവിടെ ചിന്താരവി ഫൗണ്ടേഷൻ്റെ എക്സിബിഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ചിന്താരവിയുടെ അനുസ്മരണമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിവിടെ വരുമ്പോഴത്തേന് എൻ്റെ ഒരു വർക്ക് ഞാൻ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജ് സ്കേപ്പ് എന്നുള്ളൊരു സീരീസിൽ പെട്ടിട്ടുള്ള വർക്കുകളാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്, രണ്ട് ചെറിയ വർക്കുകൾ. ഈ ഒരു എക്സിബിഷനെ കുറിച്ച് ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് പറയാനുള്ളത് വലിയ ഒരു കലാകാര നിര തന്നെ ഈ ഒരു എക്സിബിഷനിലുണ്ട്. വളരെ നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൊരു ഷോയും കൂടിയാണിത്.
3: എൻ്റെ പേര് ടി ആർ ഉദയകുമാർ. എൻ്റെ വീട് കോട്ടയമാണ്. ഞാനും ഈ ഷോയിൽ പങ്കെടുക്കുന്നൊരു ആർട്ടിസ്റ്റാണ്. ഏതാണ്ട് 30 വർഷത്തോളം കാലമായിട്ട് ഞാൻ സജീവമായിട്ട് രംഗത്തുള്ള ആളാണ്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് തന്നെ സുനിലശവരം അത് നന്നായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഷോകൾ വളരെ അപൂർവമായിട്ട് നമ്മൾ കേരളത്തിൽ നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും വന്ന് കാണേണ്ടതാണ്. കാരണം അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു ഷോയാണിത്.
4: എൻ്റെ പേര് കെ സതീഷ്. ഞാൻ ഈ ചിത്ര പ്രദർശനത്തിൻ്റെ ഒരു ഭാഗവക്കാണ്, ഒരു ആർട്ടിസ്റ്റാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നൊരു ഏറ്റവും വലിയ ഷോ ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ കേരളത്തിന് പുറത്തായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളി ചിത്രകാരന്മാരുടെ, ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ വർക്കുകളാണ് ഈ എക്സിബിഷന് വന്നതെന്നുള്ളതാണ്. അത് ശരിക്കും ഒരു പുതിയ അനുഭവമാണ്. പലരും കോഴിക്കോട് എക്സിബിറ്റ് ചെയ്യാത്ത ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ കോഴിക്കോട് ഇങ്ങനെയൊരു എക്സിബിഷൻ ഒരുക്കിയതിൽ സത്യത്തിൽ സുനില ശബരം ക്യൂറേറ്റർ വളരെ നന്ദി പറയുന്നു. കാരണം വലിയൊരു ദൃശ്യാനുഭവമാണിത്.
5: എൻ്റെ പേര് ദിനേഷ് പി ജി, തൃശ്ശൂർ സ്വദേശിയാണ്. ഞാനിപ്പോൾ ഒരു 35-40 വർഷത്തോളമായിട്ട് കല പരിശീലനം ചെയ്യുന്ന ഒരാളാണ്. നാഷണൽ അക്കാഡമി അവാർഡ് വിന്നറാണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് അക്കാഡമി അവാർഡ് വിന്നറാണ്. അതോടൊപ്പം തന്നെ എനിക്ക് കൾച്ചർ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ സീനിയർ ഫെലോഷിപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ സമയം ചിത്രകാരനാണ്. പിന്നെ ഇപ്പോൾ ഞാനിവിടെ ഇതിൽ പ്രദർശിപ്പിച്ച വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലബാർ ആടുകളെ കുറിച്ച്. കാരണം ഒരു നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്നെ സ്റ്റഡി ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്വഭാവമാണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലബാർ ആടുകളെ കുറിച്ചൊരു സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കുറേ സ്കെച്ചുകളും ഡ്രോയിങ്ങുകളും അതുപോലെ തന്നെ കുറച്ച് പെയിൻറ്റിങ്ങുകളും ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് നടക്കുന്ന അതിബൃഹത്തായിട്ടൊരു എക്സിബിഷനാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയധികം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മ, അതാണ് ഇവിടെ ചിന്തരേവേട്ടൻ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കൂട്ടായ്മ, അതായത് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഷോ ആണ്.
6: കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്ര പ്രദർശനത്തിന്റെ വിശേഷങ്ങളാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്.
7: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
8: ിയുമോ വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: आर्ट कफे।
1: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
2: കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ഭ്രമരം എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം. ഗാനരചന അനിൽ പനച്ചുരൻ, സംഗീതം മോഹൻ സിത്താരാം.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേയിൽ ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
2: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

ഈ ഗാനം വടക്കുന്നാഥൻ എന്ന ചിത്രത്തിൽ നിന്ന് എം ജി ശ്രീകുമാർ, മച്ചാട് വാസന്തി എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: മകനെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: ചിത്രം ചൈന ടൗൺ. ഗായകർ എം ജി ശ്രീകുമാർ. ചിത്ര ഗാനരചന അനിൽ പനച്ചൂരാൻ. സംഗീതം ജാസി ഗിഫ്റ്റ്.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റ് വർഷകാല സമ്മേളനം മൂന്നാം ദിവസമായി ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിക്കിമിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 13 പേർ കൂടി തുരങ്കത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിൽ 54 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 8,196 ആയി. കൊച്ചി മെട്രോ ഇന്നു മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8:00-10:00 ഇടയിലും വൈകിട്ട് 4:00-7:00 ഇടയിലും ട്രെയിനുകൾ 6:45 ഇടവേളകളിൽ സർവീസ് നടത്തും. മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ ഇന്നലെ വൈകിട്ടാണ് കല്ലേറുണ്ടായത്. അനധികൃതമായി വനത്തിൽ കയറി വീഡിയോ ഷൂട്ട് നടത്തിയതിൽ ബ്ലോഗർ ഉൾപ്പെടെ 4 പേർക്കെതിരെ വനംവകുപ്പ് കേസ്. കഴിഞ്ഞ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരങ്കല്ല് ഭാഗത്താണ് സംഘം വനത്തിൽ പ്രവേശിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 10:00.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോപഹാരം
1: 103.6 റിയൽ എഫ്എം.
2: ഗാനോപഹാരത്തിൽ ആദ്യം ചരൺ എസ് പി പാടിയ ഗാനം, ചിത്രം ഹൃദയപൂർവം. മനുമഞ്ജിത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുരളി ഗോപിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം പകർന്ന് ജോബ് കുര്യൻ പാടിയ ഗാനം ചിത്രം എമ്പുരാൻ.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോഭാരം ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേർഡ് പരിപാടിക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത് മാത്യൂ ജോൺ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്ടെ റേഡിയേഷൻ ഓങ്കോളജി ആൻഡ് പാലിയേറ്റീവ് മെഡിസിൻ കൺസൾട്ടന്റ് ആണ്. ഗർഭാശയമുഖ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ മൂലം ഇന്ത്യയിൽ ഏകദേശം 80,000 പേർ ഒരു വർഷം മരണപ്പെടുന്നുണ്ട്. അതേപോലെ ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ ഒരു വർഷം പുതുതായി ഈ രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും സങ്കടകരമായ വാസ്തവം, ഈ അസുഖം കുറച്ച് നേരത്തെ കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ

0: സെർവൈക്കൽ ക്യാൻസർ മൂലം ഇന്ത്യയിൽ ഏകദേശം 80,000 പേർ ഒരു വർഷം മരണപ്പെടുന്നുണ്ട്. അതേപോലെ ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ ഒരു വർഷം പുതുതായി ഈ രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഏറ്റവും സങ്കടകരമായ വാസ്തവം, ഈ അസുഖം കുറച്ച് നേരത്തെ കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ ഈ രോഗത്തിൻ്റെ മരണനിരക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ആർത്തവം നിലച്ച സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരിൽ, അതായത് ആർത്തവം നിലച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് രോഗനിർണയം നടത്തേണ്ടതും പ്രധാനമാണ്. ഇത് ക്യാൻസർ കൊണ്ട് തന്നെയാണോ നിർബന്ധമില്ല, എന്നാൽ ഹോർമോണൽ മാറ്റങ്ങളും ഉണ്ടാകാം, സിനൈൽ വജൈനൈറ്റിസ് ഉണ്ടാകാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാമെങ്കിലും പ്രധാനമായിട്ടും ഇത് സെർവൈക്കൽ ക്യാൻസർ മൂലം ആയിരിക്കാം. അതേപോലെ ആർത്തവം നിലയ്ക്കുന്നതിന് മുമ്പുള്ള, അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിലാകുമ്പോൾ അവർക്കുള്ള രോഗലക്ഷണങ്ങൾ വേറെയാകാം. ഉദാഹരണത്തിന് ക്രമം തെറ്റിയുള്ള ആർത്തവം, അതേപോലെ ആർത്തവത്തിനിടയ്ക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം, ആർത്തവം സമയത്ത് കാര്യമായിട്ടുള്ള വേദന, നടുവേദന, തുടരെ തുടരെയുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് മൂത്രാശയത്തിലുള്ള അണുബാധ, പിന്നെ ജനനേന്ദ്രിയത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള സ്രവങ്ങൾക്ക് ഒരു ദുർഗന്ധം തുടങ്ങിയവ ഈ രോഗികളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണമാണ്. അതേപോലെ വളരെ പ്രധാനമായിട്ട് ഈ രണ്ട് കൂട്ടരിലും കാണുന്ന വേറൊരു രോഗലക്ഷണം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധപ്പെടലിന് ശേഷം ഉണ്ടാകുന്നതായിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. ഇതിനെ പോസ്റ്റ്കോയിറ്റൽ ബ്ലീഡിംഗ് എന്ന് വിളിക്കും. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണമാണ്. ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുകയും രോഗനിർണയം നടത്തുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പരിശോധനയുടെ ഭാഗമായി വയറിൻ്റെയും ഇടുപ്പിൻ്റെയും ഒരു സ്കാൻ, പ്രധാനമായി സാധാരണ തുടക്കത്തിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആയിരിക്കും, പിന്നെ MRI ചിലപ്പം വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഗർഭാശയ മുഖത്ത് നിന്ന് ഒരു ബയോപ്സി, അതായത് കോശങ്ങൾ എടുത്ത് ഉള്ള പരിശോധന ഇവിടെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ രോഗനിർണയം പൂർണ്ണമാകുന്നത്. രോഗനിർണയത്തിന് ശേഷം ഏത് സ്റ്റേജിലാണ് അസുഖം നിൽക്കുന്നതിനെ പറ്റി മനസ്സിലാക്കാൻ ഡോക്ടർ ശ്രമിക്കും. തുടക്കത്തിൽ അത് ഗർഭാശയ മുഖത്ത് മാത്രം നിൽക്കുന്ന ഈ അസുഖം കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ വശങ്ങളിലേക്ക്, പാരാമെട്രിക് എന്ന ഭാഗത്തേക്കും യോനിയിലേക്ക് സ്പ്രെഡ് ആകാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ തുടക്കത്തിലുള്ള ഭാഗവുമായിട്ട് ബന്ധമില്ലാത്തതായിട്ടുള്ള മൂത്രസഞ്ചി, നമ്മുടെ മലാശയം, കരൾ തുടങ്ങിയ ഭാഗങ്ങളിലേക്കൂടെ ഇത് പടർന്ന് കയറിയേക്കാം. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതികൾ റേഡിയേഷനും റേഡിയേഷനൊപ്പം കീമോതെറാപ്പിയും കൂടെ ചേർക്കുക എന്നുള്ളതാണ്. റേഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്റേ കിരണങ്ങൾ കൊണ്ട് ആ അസുഖമുള്ള ഭാഗത്തെ അലിയിച്ചു കളയാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. റേഡിയേഷൻ പല രീതിയിൽ ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ എന്ന് പറയും, പിന്നെ ഒന്ന് ബ്രാക്കറ്റ് തെറപ്പി. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ കീമോതെറപ്പി എന്നുള്ളത് മരുന്ന് വഴിയായിട്ട് അസുഖത്തെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ സർജറിയും വേണ്ടി വന്നേക്കാം.
1: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
4: PM जय अब गरीबों की जय बन गई है.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗാനോപഹാരം 103.6 Real FM.
2: ഗാനോപഹാരത്തിൽ ധീരൻ എന്ന ചിത്രത്തിന് വേണ്ടി മുജീബ് മജീദ് സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനം. രചന സുഹൈൽ കോയ.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം പ്രിയ മാലിയും അനിരുദ്ധ് രവിചന്ദ്രം പാടിയ ഗാനം, ചിത്രം കൂലി. ഗാനരചന ദീപക് രാം, സംഗീതം അനിരുദ്ധ് രവിചന്ദ്രൻ.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഉപഭോഗം കൂടിയതോടെ പ്രതിദിന വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നതും മഴ കുറഞ്ഞതോടെ ഉപഭോഗം കൂടിയതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് KSEB യുടെ വിശദീകരണം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുതി നിലയമായ മൂലമറ്റം പവർ ഹൌസിലെ പ്രതിദിന വൈദ്യുതി ഉൽപ്പാദനത്തിലും കുറവുണ്ടായതോടെ പ്രതിസന്ധി രൂക്ഷമായി. ഇടുക്കി ഡാമിൽ സംഭരണശേഷിയുടെ 28% മാത്രമാണ് ജലനിരപ്പ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ ഉദ്ഘാടനം ചെയ്തു. ഹരിയാനയിലെ ജിന്ദിനും സോണിപത്തിനും ഇടയിലാണ് സർവീസ്. ഹരിത ഗതാഗതം പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിനിന് അന്തരീക്ഷ മലിനീകരണമില്ലെന്നതാണ് പ്രധാന സവിശേഷത. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രെയിനിന്റെ പ്രവർത്തനം. 10 കോച്ചുകളടങ്ങുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ അധിഷ്ഠിത ട്രെയിനാണിത്. രൂപകൽപ്പന പ്രകാരം ട്രെയിനിന്റെ വേഗം മണിക്കൂറിൽ 110 കിലോമീറ്റർ ആണെങ്കിലും പരമാവധി 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് അനുമതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കിരീടമണിഞ്ഞതാണ് കായികരംഗത്തെ പ്രധാന വാർത്ത. ചാമ്പ്യന്മാരായ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴടക്കിയാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. എക്സ്ട്രാ ടൈമിലെ 106-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഫെറാൻ ടോറസാണ് സ്പെയിനിന്റെ വിജയഗോൾ നേടിയത്. 2010 ശേഷം സ്പെയിനിന്റെ 2-ാമത്തെ പുരുഷ ലോകകപ്പ് കിരീടമാണിത്. ഇതോടെ ഒരേ സമയം പുരുഷ വനിതാ ലോകകപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യ രാജ്യമെന്ന അപൂർവ നേട്ടവും സ്പെയിൻ സ്വന്തമാക്കി. ടൂർണമെന്റിൽ 8 ഗോളുകളുമായി ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കി. വെനിസ്വേല ഭൂകമ്പത്തിൽ മരണസംഖ്യ 5000 കടന്നു. ദുരന്തത്തിൽ 17,000 പേർക്കാണ് പരിക്കേറ്റത്. തലസ്ഥാനമായ കാരക്കാസിലടക്കം 107 താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 21,000 പേരുണ്ട്. ഇരട്ട ഭൂകമ്പങ്ങളുണ്ടായി 3 ആഴ്ചകൾക്കിടെ 1,000+ തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കി. ദുരന്തബാധിതർക്ക് അടിയന്തര മാനുഷിക സഹായങ്ങൾ എത്തിച്ച 28 രാജ്യങ്ങൾക്ക് വെനിസ്വേല നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച 2,000 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ തരംതിരിച്ച് താൽക്കാലിക ക്യാമ്പുകളിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു വരികയാണ്. UKയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആൻഡി ബർണം ചുമതലയേറ്റു. സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങളെ തുടർന്ന് കെയർ സ്റ്റാർമർ രാജിവെച്ച പശ്ചാത്തലത്തിലാണ് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ കിങ് ചാൾസ് 3-ാമൻ ബർണാമിനെ ക്ഷണിച്ചത്. ബ്രിട്ടനിലെ ജനങ്ങൾക്കിടയിൽ ദേശീയ ഐക്യം കെട്ടിപ്പടുക്കാനും രാജ്യപുരോഗതിയിൽ വിശ്വാസമർപ്പിക്കാനും ആൻഡി ബർണം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.

രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഉദ്ഘാടനം കേവലം ഒരു ട്രെയിൻ സർവീസ് എന്നതിലുപരി സുസ്ഥിര ഗതാഗതത്തിലേക്ക് വലിയ ചുവടുവയ്പ്പാണ്. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും അന്തരീക്ഷ മലിനീകരണത്തിന്റെയും ഊർജ്ജ സുരക്ഷയുടെയും വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് ഇത്തരം സംരംഭങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് മികച്ച മാതൃകയാണ്. ഹൈഡ്രജൻ ഇലക്ട്രിക് ഗതാഗത മാർഗ്ഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ സുസ്ഥിര ഗതാഗത നയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് വാർത്താജാലകം ചർച്ച ചെയ്യുന്നത്. അതിഥിയായി നമുക്കൊപ്പം കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഞ്ജിത്ത് പി എം.

0: സുസ്ഥിര വികസനം ഒരു ആഗോള അനിവാര്യതയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത രംഗത്തെ സുസ്ഥിര സംരംഭങ്ങൾക്ക് പ്രാധാന്യമേറെയുണ്ട്. ഈ രംഗത്ത് മാതൃകാപരമായ സമീപനങ്ങളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. രാജ്യത്ത് ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് തുടക്കമായത് ഈ മേഖലയിലെ വലിയ മുന്നേറ്റമാണ് അടയാളപ്പെടുത്തുന്നത്. ഗതാഗത രംഗത്തെ ഹൈഡ്രജൻ ഉപയോഗം ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൌത്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയെ ആഗോള ഹൈഡ്രജൻ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം. സുസ്ഥിര ഗതാഗത മുന്നേറ്റത്തിൽ ഹൈഡ്രജന് വലിയ പങ്കുണ്ട്.
1: ഹൈഡ്രജൻ ബേസ് ചെയ്തുള്ള വാഹനങ്ങളിൽ ഹൈഡ്രജൻ ഗ്യാസിനെ കത്തിക്കുന്നതിന് പകരം അവയെ ഓക്സിജനുമായി റിയാക്ട് ചെയ്യിപ്പിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നടക്കുന്ന റിയാക്ഷന് പൊതുവെ പറയുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ്. ഇതിനുപയോഗിക്കുന്നത് ഫ്യൂൽ സെല്ലുകളാണ്. പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ

0: മോട്ടോറുകൾ റൺ ചെയ്യിപ്പിച്ച് അതുവഴി വാഹനത്തെ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും സസ്റ്റൈനബിൾ ആൻഡ് സുസ്ഥിരവും എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോളിസിസ് ആണ്. ഹൈഡ്രജൻ ബേസ് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവ പുറന്തള്ളുന്നത് വാട്ടർ വേപ്പേഴ്സ് ആണ്. ഇത് കംപ്ലീറ്റ്ലി എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് ഹൈഡ്രജൻ ബേസ്ഡ് വാഹനങ്ങൾ എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റും.
1: ട്രെയിനുകൾക്കും പൊതുഗതാഗതത്തിനും അപ്പുറം ഹൈഡ്രജൻ സാധാരണക്കാരുടെ വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. എളുപ്പത്തിലും താങ്ങാവുന്ന വിലയിലും ഹൈഡ്രജൻ ലഭ്യമാക്കാൻ സംഭരണത്തിലും സുരക്ഷയിലും ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നിരത്തുകളിൽ വ്യാപകമായി ഹൈഡ്രജൻ ഉപയോഗിക്കുക എളുപ്പമല്ല. ആഗോള മാതൃകകൾ വിലയിരുത്തി സുസ്ഥിര ഗതാഗതത്തിൽ സാധ്യമായ തരത്തിൽ ഹൈഡ്രജൻ ഉപയോഗപ്പെടുത്തുകയെന്നതാണ് നിലവിൽ സ്വീകരിക്കുന്ന നയം.
0: ഹൈഡ്രജൻ ഫ്യൂൽ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിലും അഫോർഡബിൾ ആയിട്ടും സേഫ് ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്ന് തന്നെ അതിന്റെ സ്റ്റോറേജ് സേഫ്റ്റി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഓൾറെഡി ഇപ്പം ഹൈഡ്രജൻ വെഹിക്കിൾസ് യൂസ് ചെയ്യാനുള്ള പ്രോട്ടോകോൾസ് ഓർ റൂൾസ് ഉണ്ട്, നമ്മളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. രണ്ടാമത്തത് ഹൈഡ്രജൻ ഫ്യൂലിന്റെ കോസ്റ്റ് കുറയ്ക്കുക. സേഫ്റ്റി അനദർ റീസൺ ആണ്. നമ്മൾ ഈ ഹൈഡ്രജന്റെ കോസ്റ്റ് അതെങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ മെത്തേഡാണ് ഏറ്റവും എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ മെത്തേഡ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ. അതായത് വാട്ടറിനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ച് സ്പ്ലിറ്റ് ചെയ്യിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഹൈഡ്രജൻ ഫ്യൂൽ ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് കിട്ടുന്നു? അത് ഒരു താപനിലയത്തിൽ നിന്ന് വരുവാണെങ്കിൽ അത് അഗെയിൻ എൻവയറമെന്റൽ ഫ്രണ്ട്ലി മെത്തേഡ് അല്ല. അപ്പോൾ നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നായിരിക്കണം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ വിൻഡ് എനർജി, അല്ലെങ്കിൽ സോളാർ എനർജി, അല്ലെങ്കിൽ ഓഷ്യൻ എനർജി, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് എനർജി നമുക്ക് കിട്ടുവാണെങ്കിൽ ആ എനർജി യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പൊ അതിന്റെ കോസ്റ്റ് നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം നിയർ ഫ്യൂച്ചറിൽ നമ്മുടെ റിസർച്ച് എല്ലാം ചെയ്യുന്നത് ഇതിന്റെ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ വെച്ചാണ്.
1: സുസ്ഥിര ഗതാഗത രംഗത്ത് വലിയ വിപ്ലവം തീർത്ത മറ്റൊന്നാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. സ്കൂട്ടറുകളും കാറുകളും മുതൽ ഇലക്ട്രിക് ബസ്സുകൾ വരെ ഇന്ന് നിരത്തുകളിൽ വ്യാപകമായി കാണാം. പെട്രോളിയം വാഹനങ്ങളെക്കാൾ പൊതുനിരത്തുകളിൽ മലിനീകരണം ഉണ്ടാക്കാത്ത ഇലക്ട്രിക് വാഹനങ്ങളെ രാജ്യം പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഉപയോക്താക്കൾ നേരിടുന്ന ചില ആശങ്കകളുണ്ട്. ചാർജിംഗ്, ലഭിക്കുന്ന ദൂരപരിധി തുടങ്ങിയവയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുസ്ഥിര ഗതാഗതത്തിൽ വലിയ സംഭാവന നൽകാനാകുമെന്നതിൽ സംശയമില്ല.
0: ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു തരത്തിലുള്ള പൊലൂട്ടൻസും റിലീസ് ചെയ്യുന്നില്ല. അതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പം നമ്മുടെ സാധാരണ പെട്രോളിയം വെഹിക്കിൾസിനെക്കാളും കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ മേജർ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയുടെ ക്വാളിറ്റി ആൻഡ് ലൈഫ്. അപ്പം ബാറ്ററി ക്വാളിറ്റി ആൻഡ് ലൈഫ് ഡിപ്പെൻഡ്സ് അതിന്റെ ഏത് കമ്പനിയുടെ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് മെയിൻലി അവരെത്രത്തോളം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട് ആ ബാറ്ററി ഉണ്ടാക്കാൻ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സോ പിന്നെ നമ്മളിതിൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെവലപ്മെന്റ് സ്റ്റേജിലായതുകൊണ്ടും അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് നിയർ ഫ്യൂച്ചറിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ബാറ്ററീസ് വരും, വെഹിക്കിൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. ആ ഒരു കാര്യത്തിൽ നമുക്കൊരു കൺസേൺ വേണ്ട. കൂടുതൽ വാഹനങ്ങൾ ഇ വി വെഹിക്കിൾസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി അതിന്റെ ചാർജിങ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടും. സോ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബാക്കിയുള്ളവർക്ക്. പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ താപനില, അതായത് നമ്മുടെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ ബാറ്ററി പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഉണ്ട്.
1: ഇലക്ട്രിക് വാഹനങ്ങളും ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയുമെല്ലാം പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന്റെ മാതൃക തീർക്കുമ്പോഴും അവയ്ക്കാവശ്യമായ പ്രാഥമിക ഊർജ്ജ സ്രോതസ്സുകൾ എത്രത്തോളം പരിസ്ഥിതി സൗഹൃദമാണെന്നത് വിലയിരുത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇന്ന് സുസ്ഥിര ഗതാഗതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ സംസ്കരണവും പുനരുപയോഗവും സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ബാറ്ററികളുടെ പുനരുപയോഗ സാധ്യതകൾ ഉറപ്പാക്കേണ്ടത് ദീർഘകാല സുസ്ഥിര ഭാവിയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനമാണ്.
0: നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിസിറ്റിയും ഒരു റിന്യൂവബിൾ റിസോഴ്സ് നിന്ന് തന്നെ വരണമെന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ഇലക്ട്രിസിറ്റിക്കുള്ള ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഇ വിയുടെ ഒരു വേറൊരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി. അപ്പം ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നതും പൊതുവേ നമ്മൾ പറയുന്ന ഒരു 8 years, ഒരു 10 years ഒക്കെയാണ് ബാറ്ററിയുടെ ലൈഫ് ടൈം പറയുന്നത്. അപ്പം ആഫ്റ്റർ 10 years ഒക്കെ ഈ ബാറ്ററിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഈ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പോഴത്തെ മിക്ക ബാറ്ററികളിലുള്ള ലിഥിയം ആയാലും കൊബാൾട്ട് ആയാലും പല മെറ്റീരിയൽസും കുറച്ച് ടോക്സിക് ആണ്. ഇത് എങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നുള്ളത് വേറൊരു ഇഷ്യൂ ആണ്. അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നതാണ് ഇപ്പം റീസൈക്ലിംഗ്, ബാറ്ററി റീസൈക്ലിംഗ് പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇപ്പം ബാറ്ററി റീസൈക്ലിംഗ് അല്ലെങ്കിൽ പുതിയ ബാറ്ററി മെറ്റീരിയൽസ്, കുറച്ച് ലെസ് ടോക്സിക് ആയിട്ടുള്ള ബാറ്ററി മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളത്, അതിൽ R&D യിൽ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്.

0: സുസ്ഥിര ഗതാഗതത്തിന് ഇന്ത്യ സ്വീകരിച്ച മറ്റൊരു സുപ്രധാന നടപടിയാണ് എഥനോൾ മിശ്രണം. ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് കൈക്കൊണ്ട നടപടിയിൽ ഉപഭോക്താക്കൾക്കിടയിൽ ആശങ്ക നിലവിലുണ്ടെങ്കിലും ഇതിന് ആഗോള മാതൃകകൾ നിരവധിയുണ്ട്. കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ വ്യാപകമായി ഇന്ധനത്തിൽ കലർത്തുന്നത് കാർഷിക മേഖലയ്ക്കും വലിയ പിന്തുണയേകുമെന്നാണ് വിലയിരുത്തുന്നത്.
1: എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്ന് പറഞ്ഞാൽ സാധാരണ പെട്രോളിൽ ഒരു നിശ്ചിത അളവിൽ എഥനോൾ ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്. ഇത് അമേരിക്ക, ബ്രസീൽ തുടങ്ങിയ പല രാജ്യങ്ങളും ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എഥനോൾ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പെട്രോളിന്റെ കൺസംപ്ഷൻ കുറയ്ക്കുകയാണ്. അതിന്റെ ഉപയോഗം കുറയുന്നതിലോടുകൂടി നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ അളവും കുറയ്ക്കാൻ പറ്റുന്നതാണ്.
2: ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്ന മൂലം വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ, അല്ലെങ്കിൽ വാഹനങ്ങളുടെ എഞ്ചിനുകളുടെ പെർഫോമൻസ് കുറയുമോ എന്നീ സംശയങ്ങൾ പലർക്കും ഉണ്ട്. ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന്, ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന പല മോഡേൺ വെഹിക്കിൾസും E20 കമ്പാറ്റബിൾ ആണ്. കമ്പനി അതിനുള്ള സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. അതായത് ഇത്തരം വാഹനങ്ങളിൽ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും പ്രശ്നം ഉണ്ടാക്കുന്നതല്ല.
0: ഫോസിൽ ഇന്ധനങ്ങളുടെ മലിനീകരണം കുറയ്ക്കാനും സുസ്ഥിര ഗതാഗതം ഉറപ്പാക്കാനും ബദൽ ഇന്ധനങ്ങളും ഗതാഗത മാർഗങ്ങളും മാത്രം പരിഹാരമാകില്ല. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുകയും ഗ്രാമനഗര മേഖലകളിൽ ഒരുപോലെ സുസ്ഥിര സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും വേണം. ഹരിത ഗതാഗതവുമായി ബന്ധപ്പെട്ട ദീർഘകാല നയങ്ങൾ ആവിഷ്കരിക്കേണ്ടതും പ്രധാനമാണ്. സമ്പൂർണ്ണ സുസ്ഥിര ഗതാഗതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കേണ്ടത് ഭാവി തലമുറയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.
1: നഗരങ്ങളായാലും ഗ്രാമങ്ങളായാലും അവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ മെത്തേഡ് എന്താണോ യൂസ് ചെയ്യേണ്ട മെത്തേഡ് അത് ഉപയോഗിച്ച് വേണം സുസ്ഥിര ഗതാഗതം നടപ്പാക്കേണ്ടത്. ഇതേ സമയം തന്നെ നമ്മൾ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് വാഹനങ്ങളിൽ നിന്നും EV അല്ലെങ്കിൽ ഹൈഡ്രജൻ ബേസ്ഡ് വാഹനങ്ങളിലോട്ടുള്ള മാറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിൽ രണ്ടിൽ ഉപയോഗിക്കുന്ന എനർജിയുടെ സോഴ്സാണ്. പിന്നെ അതേപോലെ തന്നെയാണ് പൊതുഗതാഗതം. സ്വന്തം കാർ എടുത്തു പോകും എന്നുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള വിശ്വാസക്കുറവാണ് കാണിക്കുക. അങ്ങനെ സ്വന്തം വാഹനം എടുത്തു പോകുമ്പോൾ, എല്ലാവരും സ്വന്തം വാഹനം എടുത്തു പോകുമ്പോഴാണ് നമ്മുടെ ട്രാഫിക് ജാം വരുന്നത്, പൊല്യൂഷൻ കൂടുന്നത്, ആക്സിഡൻറ്റ്സ് കൂടുന്നത്. നേരെ മറിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പല കൺട്രീസും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രോങ് ആയാൽ ആളുകൾ കൂടുതൽ മാസായി ഒരുപാട് പേര് ഒരുമിച്ച് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ വരുന്ന പൊല്യൂഷനും ഫ്യൂൽ കൺസംപ്ഷനും വളരെ കുറയ്ക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ക്ലീൻ പവർ പ്രൊഡക്ഷൻ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന എനർജി എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ക്ലീൻ സോഴ്സിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം, റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം.
0: സുസ്ഥിര ഗതാഗതത്തിൽ രാജ്യം മാതൃകാപരമായ ചുവടുവയ്പ്പുകൾ നടത്തുമ്പോഴും കേവലം പുതിയ വാഹനങ്ങളോ ഇന്ധനങ്ങളോ അവതരിപ്പിക്കുന്നതിലൂടെ മാത്രം സുസ്ഥിര വികസനം സാധ്യമാകില്ലെന്നത് വസ്തുതയാണ്. പരിസ്ഥിതി സംരക്ഷണവും ഊർജ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും പൊതുജനങ്ങളുടെ ജീവിത നിലവാരവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടാണിത്. ഗവൺമെന്റും വ്യവസായ സ്ഥാപനങ്ങളും ഗവേഷകരും പൊതുജനങ്ങളുമെല്ലാം ഇതിനായി കൈകോർക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും ഊർജ സുരക്ഷയും പൊതുജനങ്ങളുടെ ജീവിത നിലവാരത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന സുസ്ഥിര ഗതാഗതം ഭാവിയുടെ അനിവാര്യതയാണ്.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഞ്ജിത്ത് പി എം. ആശയം ഏകോപനം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം നിമിഷ ജി വി കെ സുരേഷ്, എഡിറ്റർ വി കെ സുരേഷ്, തയ്യാറാക്കിയത് റിനിത രജീഷ്. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബാൾട്ടി എന്ന ചിത്രത്തിനു വേണ്ടി സായി അഭ്യങ്കറും പ്രണവും ശശിയും പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സായി അഭ്യങ്കർ.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്,
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്,
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സിദ് ശ്രീരാം പാടിയ ഗാനം ചിത്രം അതിഭീകര കാമുകൻ. ഗാനരചന ഹേ കാർത്തി, സംഗീതം ബിപിൻ അശോക്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: ചാളി എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണിനി. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം കോപി സുന്ദർ.
7: അരിതരി കളയരുത് അരിതരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപതു പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിലുകളില്ല, വെറുമൊരുമിരുതിനു തറുതല പറയരു കടലിനു മുതിരുതേ. പലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിലുകളില്ല, വെറുമൊരുമിരുതിനു തറുതല പറയരു കടലിനു മുതിരുതേ. അരിതരി കളയരുത് അരിതരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപതു പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരുത് അരിതരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപതു പട്ടിണി വരും അത് പഴമൊഴി.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

EFM പ്രധാന വാർത്തകൾ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിവിധ കേന്ദ്രമന്ത്രിമാർ എന്നിവരെ കാണാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിജയനഗരം ജില്ലയിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടത്തും. ഇടുക്കി കുമളി റോസാപ്പൂങ്കണ്ടത്ത് 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസിന്റെ പരിശോധനയിലാണ് നിർത്തിയിട്ട ട്രാവലറിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കൊട്ടാരക്കര മുക്കോണിമുക്കിൽ കഴിഞ്ഞ മാസം 23 3 പേർ മരിക്കാനിടയായ ടിപ്പർ അപകട കേസിലെ 2 പ്രതി ലോറി ഉടമ അറസ്റ്റിൽ. ചവറ മുകുന്ദപുരം സ്വദേശി അക്ബറാണ് അറസ്റ്റിലായത്. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ PV സിന്ധു ഇന്ന് ഉന്നതി ഹൂഡയെ നേരിടും. ലക്ഷ്യ സെന്നും ഇന്ന് സിംഗിൾസ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും. HFM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

ചലച്ചിത്ര ഗാനങ്ങൾ. ജോസഫ് എന്ന ചിത്രത്തിന് വേണ്ടി ജോജിൻ ജോർജും ബെനഡിക്ട് ഷൈനും പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജൻ രാജ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നാദിർഷ ഗാനരചനയും സംഗീതവും നിർവഹിച്ച് വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയ ഗാനം ചിത്രം കബഡി കബഡി

0: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
6: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. ഇന്ത്യ വടക്കൻ മാസിഡോണിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. സ്കോപ്ജയിൽ ഇന്ത്യ വടക്കൻ മാസിഡോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇരു രാജ്യങ്ങളിലെയും വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ ദീർഘകാല പങ്കാളിത്തം സ്ഥാപിക്കാനും അവർ ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ നോർത്ത് മാസിഡോണിയൻ സന്ദർശനമാണിത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശന വേളയിൽ കോയമ്പത്തൂരിലെ ജി കെ എൻ എം കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വര ശിവക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങൾ, തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. സ്ഥിരത, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നിവ

എന്ന പ്രമേയത്തിലൂടെ ആഗോള ആരോഗ്യ മുൻഗണനകളിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് യോഗത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ മാധ്യമങ്ങളോട് പറഞ്ഞു. അസ്ഥിരതയും തടസ്സങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിതരണ ശൃംഖലകളിലാണ് സമ്മർദ്ദം അനുഭവപ്പെടുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ഫിലിപ്പൈൻസിലെ മനിലയിൽ ആസിയാൻ ഇന്ത്യ പോസ്റ്റ് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഊർജം, ഭക്ഷണം, ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ നിസ്സാരമായി കാണാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ആസിയാനും ഭാവി സാധ്യതകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നവരാണെന്നും അതിനാൽ വെല്ലുവിളികൾ നേരിടുന്നതിനൊപ്പം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൗധരി രാജ്യസഭയിൽ വ്യക്തമാക്കി.

ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. ഇതിൽ 32,68,00,000 അക്കൗണ്ടുകളും സ്ത്രീകളുടെ പേരിലാണെന്നും ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലായി ഏകദേശം 45,62,00,000 അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുത പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. വീഡിയോ ഫോർവേഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾ ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കാനും ജനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. പാർലമെന്റ് വർഷകാല തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ് ഇക്കാര്യം അറിയിച്ചത്. നൂരിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഭക്ഷണ സാധനങ്ങൾ, കൂടാരങ്ങൾ ഉൾപ്പെടെ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ദുഷ്കരമായ ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനദായക കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാലയെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. വെള്ളാനിക്കര ക്യാമ്പസിൽ സർവകലാശാല വിദ്യാർത്ഥി യൂണിയനും സ്റ്റാർട്ടപ്പ് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനറൽ കൗൺസിൽ അംഗവും MLA സനീഷ് കുമാർ ജോസഫ് K Agri ടെക് ലോഞ്ച് പാഡ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഹരിനന്ദ് അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി T.സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MES സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. വൈസ് ചാൻസലർ ഡോക്ടർ P.രവീന്ദ്രൻ അധ്യക്ഷനാവും. ഉച്ചകഴിഞ്ഞ് സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും. നാളെ സർവകലാശാല ഓഫീസുകളിലെ സേവനങ്ങളിൽ കാലതാമസമുണ്ടാകുമെന്ന് രജിസ്ട്രാർ ഡോക്ടർ CD സെബാസ്റ്റ്യൻ അറിയിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും 5 August വരെ സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലെ 59 വാർഡ് കുറ്റിച്ചിറയിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളുടെ അയോഗ്യത, രാജി, മരണം എന്നിവയെ തുടർന്നുണ്ടായ ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. 2026 January 1 അതിനു മുമ്പോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. 19 August അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും 2 ദിവസത്തെ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ടി സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന ഗവൺമെന്റും നോർക്കയും മൃതദേഹം നാട്ടിലെത്തിക്കുന്ന നടപടി എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. കഴിഞ്ഞ 3 ദിവസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയെ തുടർന്നാണിത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അധിക സർവീസ്. യാത്രക്കാരുടെ പ്രതികരണം, എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. രാവിലെ 8:00-10:00 ഇടയിൽ വൈകിട്ട് 4:00-7:00 ഇടയിലും 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. നിലമ്പൂരിൽ അനധികൃതമായി വനത്തിൽ വീഡിയോ ഷൂട്ട് നടത്തിയ വ്ളോഗർ ഉൾപ്പെടെ 4 പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. ഈ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരൻകല്ല് ഭാഗത്താണ് സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ചത്.
കേരള ഫോറസ്റ്റ് ആക്ട്

പ്രകാരമാണ് കേസ്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതായും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തതായും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിൻ്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. ചൈന ഓപ്പൺ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്ന് ഉന്നതി ഹുഡയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. ഇന്നലെ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയ് ആദ്യ റൗണ്ടിൽ പുറത്തായി. പത്തനംതിട്ടയിൽ 3 വയസ്സുകാരി ഷോക്കേറ്റ് മരിച്ചു. റാന്നി വയലത്തല ലക്ഷ്യം വീട് ഉന്നതിൽ അവന്തികയാണ് ഷോക്കേറ്റ് മരിച്ചത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോക്കേറ്റത്. മാംഗ്ലൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറുണ്ടായി. കണ്ണൂരിനും സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ചായിരുന്നു കല്ലേർ. കോച്ചിൻ്റെ ചില്ലുകൾ തകർന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. റെയിൽവേ പോലീസും RPFഉം അന്വേഷണം തുടങ്ങി. തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് പതിക്കൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ കണ്ണൂർ കിളിയന്തറയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. സംസ്കാര ശുശ്രൂഷ വെള്ളിയാഴ്ച രാവിലെ തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംപ്ലാനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. സഹസ്രകലശാഭിഷേകത്തിൻ്റെ നിറവിൽ കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യ നിറപുത്തരി പൂജ നടത്തും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കഥ തുടരുന്നു എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 210 രൂപ വർദ്ധിച്ച് 13,430 രൂപയായി. പവന് 1,680 ര�പ വർദ്ധിച്ച് 1,07,440 രൂപ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: പ്രിയ ഗീതം.
4: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സമയം ഇതാ 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 48 സെക്കൻഡുമായിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയഗീതത്തിൻ്റെ സമയമാണ് അടുത്ത 30 മിനിറ്റ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ പ്ലേ ചെയ്യുന്ന ലൈവ് റിക്വസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിൽ മൂളി നടക്കുന്ന ആ പാട്ട് റേഡിയോയിലൂടെ കേൾക്കണോ? അതും 103.6 റിയൽ എഫമിലൂടെ. എങ്കിലൊട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിളിക്കൂ. നമ്പർ പറയാം, 0495236 6174, 236 6176. മൊബൈൽ ഫോൺ നമ്പർ 9447444800. നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: नंबर 2 से चलने वाली सुपर फास्ट एक्सप्रेस के यात्रियों
1: आई एम हियर
2: चेची अल्ला इदान मोबाइल चार्ज ചെയ്യാനാ
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും
1: കണ്ടില്ലേ
3: പപ്പാ നിക്കു ഞാൻ പേ ചെയ്യാം
4: നോ സിഗ്നൽ

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗൽഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഫോക്സ്വാഗൻ പർച്ചേസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: പ്രിയ ഗീതം. തൃത്താല ഉള്ളന്നൂരിലെ ജസീല ആവശ്യപ്പെട്ട ഗാനം പ്രിയപ്പെട്ട കുക്കു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഈ ഗാനം ജസീലയുടെ പ്രിയപ്പെട്ട കുക്കുകായ അനിയത്തിയുടെ മകൾ ആയിഷയ്ക്ക് വേണ്ടി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: പുതിയങ്ങാടിയിലെ ശോഭൻ ആവശ്യപ്പെട്ട ഗാനം, യേശുദാസും എസ് ജാനകിയും പാടിയത്, ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

പ്രിയഗീതത്തിൽ അവസാനമായി ബാലുശ്ശേരിയിലെ ശ്രീശങ്കരി ആവശ്യപ്പെട്ട ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്. ഒ എൻ വിയുടെ വരികൾക്ക് രമേശൻ നായരുടെ രമേശ് നാരായണൻ്റെ സംഗീതം.

0: പ്രിയഗീതം സമാപിച്ചു. പ്രിയഗീതം
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. അസ്ഥിരതയും തടസ്സങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിതരണ ശൃംഖലകളിലാണ് സമ്മർദ്ദം അനുഭവപ്പെടുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ ഇന്ത്യ പോസ്റ്റ് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൂര്യസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഭക്ഷണ സാധനങ്ങൾ, കൂടാരങ്ങൾ ഉൾപ്പെടെ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ദുഷ്കരമായ ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ നട്ടലായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനദായക കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാലയെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വെള്ളാനിക്കര ക്യാമ്പസിൽ സർവകലാശാല വിദ്യാർത്ഥി യൂണിയനും സ്റ്റാർട്ടപ്പ് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലമ്പൂരിൽ അനധികൃതമായി വനത്തിൽ വീഡിയോ ഷൂട്ട് നടത്തിയതിൽ വ്ളോഗർ ഉൾപ്പെടെ 4 പേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. ഈ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരൻകല്ല് ഭാഗത്താണ് സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് പതിക്കൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ കണ്ണൂർ കിളിയന്തറയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. ഇറാൻ യുദ്ധത്തിന് അമേരിക്ക ഇതുവരെ 3,700

0: $150 കോടി ചെലവഴിച്ചതായി ഔദ്യോഗിക കണക്കുകൾ. മെയ് മാസത്തിൽ ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട തുകയേക്കാൾ $800 കോടി കൂടുതലാണിത്. സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വിമ്മിംഗ് അക്കാദമിക്ക് മികച്ച നേട്ടം. വ്യക്തിഗത ഗ്രൂപ്പിനങ്ങളിലായി 21 മെഡലുകളാണ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അക്കാദമി താരങ്ങൾ നേടിയത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലെ ആദ്യ ഗാനം ഗിരിജ ബാലചന്ദ്രൻ പന്തീരങ്കാവുന്ന ആവശ്യപ്പെട്ടത്, ഒരാൾ മാത്രം ഈ ചിത്രത്തിൽ ചിത്ര പാടിയത്, കൈതപ്രത്തിന്റെ രചന ജോൺസന്റെ ഈണം.

0: സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു വർഷം വീതം ദൈർഘ്യമുള്ള സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അടിസ്ഥാന യോഗ്യത പ്ലസ് ടു, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാരപരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ 31/7/2026 സൂപ്പർവൈസർ ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം മായനാട് കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 0495 എന്ന STD കോഡിൽ 2351403, മറ്റൊരു നമ്പർ 7025692560.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി പ്രവീഷ് പാവങ്ങാടിന്റെ ഇഷ്ടഗാനം കേൾക്കാം, തെൻട്രൽ എന്നെ തൊടും. ഈ ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: യുവർ ചോയ്സിലെടുത്ത ഗാനം പ്രിയപ്പെട്ട കുക്കു. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. പുതിയമുഖം മുരളിയുടെ രചന, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ദീപ ബാലശ്ശേരി.

0: അഗ്നിവീർ വായു റിക്രൂട്ട്മെന്റിനായി ജൂലൈ 26 രാത്രി 11 വരെ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ രജിസ്റ്റേർഡ് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. https://iafrecruitment.edcil.co.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ നടത്താം. സെപ്റ്റംബർ 22-23 തീയതികളിൽ ഓൺലൈൻ പരീക്ഷ നടത്തും. ഫോൺ നമ്പറുകൾ 9513253333, 04842472701, 9188431093. ഇമെയിൽ iafrecruitment@edcil.co.in.
1: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ചിത്രപാടിയ ഗാനം കേൾക്കാമിനി. ചിത്രം പാവം പാവം രാജകുമാരൻ. കൈതപ്രതിൻ്റെ വരികൾ ജോൺസന്റെ ഈണം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ഷീബ ഇരിട്ടി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ഒ എം ഷാജു കണ്ണൂരിന്റെ ഇഷ്ടഗാനം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഗമനം. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

2026 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും www.awards.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴിയോ ജൂലൈ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പോർട്ടലിൽ ലഭ്യമായ നിശ്ചിത മാതൃകയിലുള്ള എല്ലാ വിവരങ്ങളും നാമനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ശ്രദ്ധേയവും പ്രചോദനാത്മകവുമായ നേട്ടങ്ങൾ വിവരണാത്മകമായി വ്യക്തമായി എടുത്തു പറയേണ്ടതുമാണ്. നേട്ടങ്ങളെക്കുറിച്ചുള്ള അനുബന്ധ രേഖകളും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യോഗ്യതാ മാനദണ്ഡങ്ങളും മറ്റ് വിശദാംശങ്ങളും www.depwd.gov.in ലും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലും ലഭ്യമാണ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിലിനി പ്രദീപ് മേനോൻ കാരപ്പറമ്പ് അദ്ദേഹത്തിന്റെ ഇഷ്ടഗായകൻ മുകേഷിന്റെ ജന്മദിനത്തിൽ മുകേഷിനായി സമർപ്പിക്കുന്ന ഗാനം കേൾക്കാം. മേരാ നാം ജോക്കർ ഈ ചിത്രത്തിൽ മുകേഷ് പാടിയത്.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്. കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വീട് കെട്ടിടം, മാളിക, കുടില്, ചെറുതോ വലുതോ സവിശേഷം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണം, പരിപാലനം, സുസ്ഥിര ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷകർ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അപേക്ഷ ഫോറം, മറ്റ് വിശദവിവരങ്ങൾ kerala.biodiversity.org ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിൽ മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/32/19, നമ്പർ 43, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ പി ഒ, തിരുവനന്തപുരം, 6950003 എന്ന വിലാസത്തിൽ ജൂലൈ 31 വൈകുന്നേരം 5 PM സമർപ്പിക്കണം.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ലക്ഷ്മണരേഖ, ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ ഈണം. ഈ ഗാനം എസ് ജാനകി അമ്മയുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുന്നു ലീന രാജേഷും രാജേഷ് കൈതേരിയും.

മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രോജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 67650. കൂടുതൽ വിവരങ്ങൾക്ക് 04-83-273-5594 എന്ന നമ്പറിൽ വിളിക്കാം. ജില്ലയിൽ ആരോഗ്യ കേരളം മുഖേന കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ, RBS കെ നഴ്സ്, സോഷ്യൽ വർക്കർ, സ്റ്റാഫ് നഴ്സ്, BCCPN, STLS തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. അപേക്ഷ ജൂലൈ 25 വൈകുന്നേരം 5 വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കാം. NHM ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിലായോ അപേക്ഷ സ്വീകരിക്കുന്നതല്ല.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: എസ് ജാനകി പാടിയ മറ്റൊരു ഗാനം ചിത്രം മഴയെത്തും മുൻപേ, കൈതപ്രത്തിന്റെ ഭാവന, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു തൃശൂർ ജില്ലയിലെ കാഞ്ഞിരശ്ശേരി GMLP സ്കൂളിലെ അടുക്കളയിൽ നിന്ന് ആശ ഹാജിറ.

യുവർ ചോയ്സിൽ ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയത് ചിത്രം സത്യവാൻ സാവിത്രി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു

0: യുവർ ചോയ്സിന് വൈകിട്ട് 3 മണിക്ക് കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ബഹളം വെച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഓഫീസിൽ ആർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആർക്കും എപ്പോഴും വന്നു കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. ഗവൺമെന്റ് പ്ലീഡർ നിയമന കാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിലൊന്ന് പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും വി ഡി സതീശൻ പറഞ്ഞു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായും മുഖ്യമന്ത്രി. കേസന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം

നാളെ രാവിലെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല എം ഇ എസ് സെമിനാർ കോംപ്ലക്സിൽ ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയാകും. വ്യാജ ഒറ്റ നമ്പർ ലോട്ടറി വിറ്റ ഒരാൾ കോഴിക്കോട്ട് അറസ്റ്റിൽ. മലപ്പുറം കാവന്നൂർ സ്വദേശി ജുനൈസിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: ഫോക്സ് വാഗൺ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷകരീം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹുഡയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ബഹളം വച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതോടെയാണ് സഭാ നടപടികൾ രണ്ടുവരെ നിർത്തിവച്ചത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധമുണ്ടായി. ബഹളം തുടർന്നതോടെ രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവെക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആർക്കും എപ്പോഴും വന്ന് കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിശദമാക്കി. ഗവൺമെന്റ് ലീഡർ നിയമന കാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിൽ 1 പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി വി ഡി സതീശൻ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജ് കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായും കേസന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിൽ അമുസ്ലീങ്ങളുടെ നിയമനം എൽ ഡി എഫ് ഗവൺമെന്റ് സമ്മതിച്ചതാണെന്നും പാർലമെന്റ് പാസാക്കിയ നിയമമായതിനാൽ അമുസ്ലീങ്ങളെ നിയമിക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നിലപാട് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വഖഫ് വിഷയത്തിൽ വർഗീയ പ്രചാരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിതല സമിതിയെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും നൽകുമ്പോൾ അക്കാര്യം പരിഗണിക്കാമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായാട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1,000 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന 25 വർഷത്തെ കരാർ എൽ ഡി എഫ് ഗവൺമെന്റ് റദ്ദാക്കിയതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടി റിപ്പോർട്ട് ഡി ജി പിയുടെ പരിഗണനയിലാണെന്നും റിപ്പോർട്ട് വരുമ്പോൾ അതിൽ നടപടി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
0: ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനെ സ്വാഗതം ചെയ്ത ജയശങ്കർ ഇരുരാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിന് അതിർത്തിയിലെ സമാധാനം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ബഹുമാനം, താൽപര്യം, സംവേദനക്ഷമത എന്നിവയിൽ അധിഷ്ഠിതമായ സുസ്ഥിരമായ ബന്ധത്തിന് ഏഷ്യയിലും ലോകത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേരിട്ട് വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ, വിസാ നിയമങ്ങളിലെ ഇളവുകൾ, കൈലാസ മാനസരോവർ യാത്രയുടെ അതിർത്തി വ്യാപാരത്തിന്റെ പുനരാരംഭം തുടങ്ങിയ സമീപകാല തീരുമാനങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഇരുരാജ്യങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: മോദിയുടെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെയും ധാരണയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രധാൻമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. സിക്കിമിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായും അധികൃതർ അറിയിച്ചു. ഗവർണർ ഓം പ്രകാശ് മാഥൂറും മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്കോലയും അപകടസ്ഥലം സന്ദർശിച്ചു. കോട്ടയം സ്വദേശി അനീഷ് മോഹനും കാണാതായവരിൽ ഉൾപ്പെടും. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PAB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. സാഹിത്യനഗരമെന്ന കോഴിക്കോടിന്റെ പെരുമ നിലനിർത്താൻ കിലയുമായി കോർപ്പറേഷൻ കരാറിൽ ഒപ്പുവച്ചു. മേയർ ഒ സദാശിവനും കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസുമാണ് ഒപ്പുവച്ചത്. 4 വർഷം കൂടുമ്പോൾ സാഹിത്യനഗരത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പദവി നിലനിർത്തുക. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MES സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. കഴിഞ്ഞ 3 മാസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയെ തുടർന്നാണിത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അധിക സർവീസ്. യാത്രക്കാരുടെ പ്രതികരണം, എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹൂഡയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ഇന്ന് ആദ്യ മത്സരങ്ങൾക്കിറങ്ങും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വാഴക്കൃഷിക്കും കശുമാവിൻ കൃഷിക്കുമാണ് നാശനഷ്ടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
1: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. 2 ആഴ്ചയ്ക്കിടെ 2 തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300-ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ, നിലായി, പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
0: CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെയും മറ്റന്നാളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട എന്നിവയാണ് യോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇനി തൂഫാൻ വാരിയേഴ്സ് എന്ന പരിപാടി മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപ

തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും 5 സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലെ 59 വാർഡ് കുറ്റിച്ചിറയിലാണ് ഉപതിരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളുടെ അയോഗ്യത, രാജി, മരണം എന്നിവയെ തുടർന്നുണ്ടായ ഒഴിവുകളിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിലെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹൂഡയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഉച്ച 2 മണിവരെ നിർത്തിവച്ചു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇനി തൂഫാൻ വാരിയേഴ്സ് പരിപാടി മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെയും മറ്റന്നാളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രീംകോടതിയിലെ സ്റ്റാൻഡിംഗ് കോൺസലായി MR അഭിലാഷിനെ നിയമിച്ചു. നിലവിലെ കോൺസൽ MR രമേശ് ബാബു ഡൽഹി ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റായി നിയമിതനായ സാഹചര്യത്തിലാണ് പുതിയ നിയമനം. സാഹിത്യനഗരമെന്ന കോഴിക്കോടിന്റെ പെരുമ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇനി കില നേതൃത്വം നൽകും. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കിലയും കരാറിൽ ഒപ്പുവച്ചു. കൊല്ലം ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായ തൃക്കരുവ പഞ്ചായത്തിലെ വാർഡുകളിൽ DMO പരിശോധനയിൽ കുഴൽക്കിണറുകളിലെ വെള്ളത്തിൽ കോളിഫോം ഇക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി. പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. കൊച്ചിയിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത ഇരുചക്ര വാഹനങ്ങൾ അനധികൃതമായി യാത്രക്കാരെ കയറ്റിയ സംഭവത്തിൽ 36 വാഹനങ്ങൾക്കെതിരെ നടപടി. എറണാകുളം, കാക്കനാട്, കളമശ്ശേരി ഇൻഫോപാർക്ക് മേഖലകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് അനധികൃത സർവീസിന് പിടിവീണത്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ സമയമാണ്, നമ്മൾ ഒരുമിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ഒക്കെയായി നമുക്ക് ഒരുമിക്കാം. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400024440. 9400224440 ഇതാണ് നമ്പർ. ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. നീലഗിരി എന്ന ചിത്രത്തിലെ ഗാനത്തോടെ പരിപാടി തുടങ്ങാം. പി കെ ഗോപിയുടെ രചന, സംഗീതം മരകതമണി.

0: ഹലോ, നമസ്കാരം ബിന്ദു.
1: ഹലോ,
0: ആ നമസ്കാരം.
1: നമസ്കാരം.
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
1: ആ സ്വാഗതം.
0: കുറച്ച് ഹായികളായി കാണുന്നു, വിളിക്കാൻ പറ്റിയില്ല, എപ്പോഴാ പറ്റിയുള്ളൂ.
1: ആ അതെ അതെ, മുമ്പ് എനിക്ക് കിട്ടലുണ്ട്.
0: ആ ഇപ്പൊ കുറെ ആയിട്ടില്ല.
1: ഇപ്പൊ കുറച്ചായിട്ട് കിട്ടലില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ
1: ആയിട്ടതേയുള്ളൂ, അപ്പൊ തന്നെ വിളിയും വന്നു.
0: ആ അതെ, നമ്മളിങ്ങനെ കാത്തിരിക്കുന്നവരെ നമ്മള് പെട്ടെന്ന് അവരുടെ ഒരു ഹായ് കാണുമ്പോ തന്നെ നമുക്കറിയാലോ, ഇത് കുറെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്ന്. എല്ലാരും അങ്ങനെ തന്നെ അല്ലേ?
1: അതെ അതെ.
0: എവിടെയാ ഇത് സ്ഥലം? എവിടെയാ സ്ഥലം? ഹലോ ബിന്ദു. ആ എവിടെയാ ബിന്ദുവിന്റെ സ്ഥലം? എവിടെയാ?
1: കാരപ്പറമ്പ് ഹോമിയോ കോളേജിന്റെ അടുത്ത്.
0: ആ ഹാ ഹാ ഹാ ഹാ. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ സുഖമായിട്ട് പോകുന്നു.
0: വീട്ടിലെ
1: ഞങ്ങൾ രാവിലെ തൊട്ട് വെക്കുന്നതാണ്, പാട്ട് വെക്കുന്നതാണ്.
0: ആ ഹാ,
1: എല്ലാം കേൾക്കും. രാവിലെ മുതലേ വെക്കും. ഇവിടെ അമ്മ ഉണ്ട്, അമ്മയ്ക്ക് വയ്യാത്തതാണ്. അപ്പൊ അമ്മ അങ്ങനെ ഇത് കുളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ടുമ്പോ ഇത് വെച്ചു കൊടുക്കും. പിന്നെ രാത്രി കിടക്കുന്നവരെ ഉണ്ടാവും ഫുൾ ടൈം.
0: അമ്മയ്ക്ക് ഒരു കൂട്ടുകൂടിയാണ് റിയൽ എഫ് എം അല്ലേ? മുതിർന്നവർക്ക് പ്രത്യേകിച്ചും നമുക്ക് ഇതുപോലെ ഒരു ഒരു കൂട്ടുകാരൻ ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് മുഴുവൻ സമയവും ഒരാളൊപ്പം ഇരിക്കാൻ കഴിയില്ലല്ലോ.
1: ഓക്കെ,
0: മക്കളൊക്കെ പേരക്കുട്ടികളൊക്കെ ഉണ്ടോ?
1: പേരക്കുട്ടികൾ രണ്ടാളുണ്ട്.
0: ആ
1: വസുദേവ്, ഹർഷവർദ്ധൻ.
0: ഇവിടെ തന്നെയാണോ പഠിക്കുന്നത് അതോ പുറത്താണോ?
1: പേരക്കുട്ടികൾ ചെറുതാണ്.
0: അവരുടെ വിശേഷങ്ങളും കളിചിരികളൊക്കെയാണ് നമ്മളെ കുറച്ചുകൂടി സജീവാക്കുന്നത് അല്ലേ?
1: അധികം
0: അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറായി പോകട്ടെ. അപ്പൊ ഞങ്ങള് സ്നേഹാന്വേഷണം എല്ലാവരോടും പറയൂ, പ്രത്യേകിച്ച് അമ്മയോട് പറയൂ. എന്താ അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് ശാരദ.
0: ആ അപ്പൊ അമ്മയോട് പറയൂ കേട്ടോ, നമുക്ക് കേൾക്കുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. നമുക്ക് മാടമ്പിയിലെ പാട്ടല്ലേ വേണ്ടല്ലേ?
1: മാടമ്പിയിലെ അമ്മ മഴക്കാർ.
0: ശരി, കൊടുക്കാം കേട്ടോ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ വാട്സപ്പിലൂടെ ഒരു ഹായ് ഇട്ടാൽ തിരിച്ചു വിളിച്ചുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാം, സംസാരിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400224440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: കാരപ്പറമ്പിൽ നിന്ന് റീന.
1: അതെ സാർ.
0: റീന, പ്ലീസ് കോൾ മീ. നിങ്ങൾ പല വട്ടമായി പറയുന്നു.
1: കുറേ ആയി സാർ ട്രൈ ചെയ്യുന്നു.
0: പക്ഷേ ഇപ്പോഴാണ് കിട്ടുന്നത്.
1: ചേച്ചിക്ക് ചേച്ചിക്ക് കിട്ടാറുണ്ട്.
0: എന്താ ചേച്ചിയുടെ പേര്?
1: ചിലപ്പോ റീജ കുന്നമംഗലം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്
0: ചേച്ചി.
1: ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്, ഇതില് പാട്ടുകളൊക്കെ ആവശ്യപ്പെടാറുണ്ട്.
0: ചേച്ചിയുടെ ഒരു ഭാഗ്യം നമുക്ക് അനിയത്തിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു.
1: ഞാനെപ്പോഴും പറയും ചേച്ചി എനിക്ക് എന്താ കിട്ടാത്തത്, മോളെ ട്രൈ ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ ഹായ് ഇട് ഹായ് ഇട് ഇങ്ങനെ പറയും.
0: അപ്പൊ ഈ ഹായ് ഇടുന്നോണ്ട് ഒരു ഗുണം എന്താ വെച്ചാലേ, നമുക്ക് ഫോണിന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ വിളിച്ച് കഷ്ടപ്പെടണ്ട. നമുക്കൊരു മെസ്സേജ് ഇട്ടാലേ നമ്മൾ കാണും. അപ്പൊ തീർച്ചയായും എപ്പോഴെങ്കിലും വിളിച്ച് തിരിച്ചു വിളിക്കുമല്ലോ.
1: പ്രതീക്ഷയിലായിരുന്നു സാർ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയന്ന്. അപ്പൊ അന്ന് സാറ് വിളിച്ചപ്പോ നേരത്തെ ഒരു ചേച്ചീനെ വിളിച്ചില്ലേ
0: കോളേജിലെ,
1: അത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കാ സാർ അയ്യോ എന്നെ ഒന്ന് വിളിക്ക.
0: കാരപ്പറമ്പ് വഴി വണ്ടി വരുന്നുണ്ടല്ലോ അല്ലെ, എവിടെ ഒന്നും ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കൂടെ കേറായിരുന്നു. അതെ, അപ്പൊ

0: എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ?
1: വേറെ സുഖമായിട്ടിരിക്കുന്നു സാർ.
0: ആ നന്നായിരിക്കുന്നു. ഓക്കെ, വീട്ടിൽ തന്നെയാണോ?
1: ഇപ്പൊ വീട്ടില്.
0: ആ ഹാ ഹാ,
1: വീട്ടിൽ തന്നെ.
0: ജോലിക്ക് പോകണ്ടോ?
1: ജോലിക്കൊന്നും പോകുന്നില്ല, അങ്ങനത്തെ ഒരു ഇതല്ല. വീട്ടില് പിന്നെ രണ്ട് കുട്ടികളാണ്, മൂത്ത മോള് പുറത്താ പഠിക്കുന്നത്, പിന്നെ ചെറിയ മോള് ഇവിടെ കേന്ദ്രീയ വിദ്യാലയ. അപ്പൊ വീട്ടിൽ ആളില്ലാത്ത പ്രശ്നം കാരണം ജോലിക്കൊന്നും അങ്ങനെ ട്രൈ ചെയ്യാറില്ല. മുമ്പ് കല്യാണത്തിന് മുമ്പൊക്കെ
0: ജോലി ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ.
1: ഹസ്ബൻഡിന്റെ കൂടെ ഒക്കെ പോയിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട്
0: ഇവിടെ സർവീസസിലാണോ?
1: അവര് അല്ല, ആർമിയിൽ നിന്ന്
0: പോകുന്നതിന് ശേഷം റെയിൽവേലാ. ഓക്കെ ഓക്കെ. അപ്പൊ മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് അടുത്ത് എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ?
1: ഹസ്ബൻഡ് പേര് പുഷ്പരാജ്.
0: ആ ആ, മക്കളുടെയോ?
1: മക്കള് നൈസ രാജ്, പ്രിയ രാജ്. പിന്നെ സാർ എന്റെ വീട്ടില് എല്ലാവർക്കും വേണ്ടിട്ട്, അമ്മക്ക്, ഏട്ടന്മാർക്ക്, ചേച്ചിമാർക്ക്, പിന്നെ കുറെ ഫ്രണ്ട്സുകൾ ഉണ്ട് എല്ലാവർക്കും വേണ്ടിട്ടും.
0: എല്ലാവരും കുന്നമംഗലം ബെൽറ്റ് ആണ്. എവിടെയാ, എവിടെയാണോ വീട്?
1: കുന്നമംഗലത്തൊക്കെ കുറെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്.
0: അതെ, അവര് സകലരും എന്തായാലും ഒരുപാട് പേരൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാവരുടെയും എല്ലാവരോടും റീനയുടെ ഈ സമർപ്പണം എല്ലാവരും കേൾക്കുന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
1: ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പും ഉണ്ട് സാർ, ഓർമ്മത്തണലിൽ നിന്ന്, എ യു പിന്റെ ഗ്രൂപ്പാ. അതിലെല്ലാവർക്കും
0: വേണ്ടിയിട്ടും,
1: പിന്നെ വി എച്ച് എസിന്റെ ഒരു ഗ്രൂപ്പും.
0: മൊത്തത്തിൽ മൊത്തത്തിൽ സജീവമാണ് എ യു പി ഗ്രൂപ്പ്, വി എച്ച് എസ് സി ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ബ്രദേഴ്സ്, സഹോദരങ്ങളുടെ ഗ്രൂപ്പ്,
1: കുറെ ഗ്രൂപ്പ് ഉണ്ട്.
0: ഇതൊക്കെ തുറന്നു നോക്കുമ്പോഴേക്കും ഏതാണ്ട് വൈകുന്നേരമാവും.
1: അവരൊക്കെ കേട്ടോളൂ,
0: ആയിക്കോട്ടെ.
1: അല്ല,
0: സന്തോഷം സന്തോഷം. ഇതൊക്കെ നമ്മളെ ഈ ഗ്രൂപ്പുകൾ തന്നെ നമുക്കൊരു പരസ്പരം ഇതുപോലെ സ്നേഹം പങ്കിടാനും നമ്മുടെ സൗഹൃദം പുതുക്കാനും ഒക്കെ ഉള്ളതല്ലേ. ഞങ്ങൾക്ക് റീനോട് സംസാരിക്കാൻ പറ്റിയത് അതുപോലെ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഓ താങ്ക് യു, താങ്ക് യു. ജീവിതത്തിലെ എൻമാനസം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: എന്താണ് ഷാജു വിശേഷം? മൂർക്കനാടൊക്കെ
1: നല്ല വിശേഷം, നല്ല
0: വന്നിരുന്ന?
1: വെയിലാണ്.
0: ഓ, ജോലിയിലാണോ?
1: നല്ല വെയിൽ.

0: പിന്നെ വെയിലാണ്. വേറെ എന്തെങ്കിലും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പം ഞാൻ പറഞ്ഞ മഴ ഒന്നും ഉദ്ദേശിക്കല്ല, വെള്ളം പോരാ തികയാതെ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ?
1: ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും.
0: ഡാമിലില്ലാത്ത പ്രശ്നം കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്നേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ.
0: അത് പരിഹരിച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്വസ്ഥത ഉണ്ടാവും. പക്ഷെ ഇത്തവണ കാണുന്നു തോന്നില്ല അല്ലേ? അതിന്റെ ഒരു പീക്ക് സീസണിലൊക്കെ മഴയില്ലാതെ പോവാണ്. ഇനി എപ്പോഴാ പെയ്യാന്നറിയില്ല. അതെ, ഇപ്പം നമ്മളിപ്പോ തന്നെ പവർ കട്ട് പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അലയുന്നുണ്ട്. ഓക്കെ, എന്താ ഷാജുവിന്റെ പരിപാടികൾ?
1: എഞ്ചിനീയറിംഗ്
0: കമ്പനിയാ? ആ, അതിലെന്താ നിങ്ങളെ വർക്ക്? എന്താ
1: ഞങ്ങള് പെയിന്റിംഗ് പോളിഷ്.
0: ആ ആ, ഇന്റീരിയറിന്റെ? ആ, ഞാൻ എഞ്ചിനീയറിംഗ് വിചാരിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് വീടുകളുടെയും ഒക്കെ ഒന്നിച്ച് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? പലതും മെഷീനാണല്ലോ കൂടുതലും അല്ലേ? പെയിന്റിംഗ് ഉൾപ്പെടെ എല്ലാത്തിനും മറ്റേ സ്പ്രേ മെഷീൻസ് ഒക്കെ ആണ് തോന്നുന്നു കൂടുതലും അല്ലേ? എങ്ങനെയാണോ നിങ്ങളൊക്കെ, അതോ ഹാൻഡ് ആണോ?
1: വലിയ വർക്കുകളൊക്കെയാണ് വരുന്നത്.
0: ആ, അപ്പോ അത് നമ്മള് മെക്കനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പണിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ടീം കമ്പനിക്ക് വേണ്ടി, നമ്മളെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും വേണ്ടിയായിരിക്കും പാട്ട്? ഓ, അതെയാ? അതൊരു നിങ്ങൾക്കൊരു വർക്കിംഗ് ഒരു വർക്ക്ഷോപ്പ് പോലെ ഉണ്ടോ? ആ, അപ്പൊ നമ്മള് പെയിന്റ് ഒക്കെ അവിടെ ചെയ്ത് കൊണ്ടുപോകും അല്ലേ?
1: എല്ലാ വർക്കും ഇവിടുന്ന് കഴിഞ്ഞിട്ട്
0: ഫിനിഷ് ചെയ്ത് കൊണ്ടുപോയി സൈറ്റിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യും അങ്ങനെ അല്ലേ? ആ, നമുക്ക് വീടിന്റെ ആണോ അതോ മറ്റു വലിയ വേറെ എന്തെങ്കിലും സ്ട്രക്ചറിന്റെ ആണോ എന്താ ഉദ്ദേശിച്ച് ചെയ്യാറ്? എല്ലാം ചെയ്യോ?
1: വീട് ഓഫീസുകളും ഒക്കെ ഉണ്ട്.
0: ആ, അവര് വേണ്ടുന്ന. അപ്പൊ അവിടുത്തെ ഈ സ്ട്രക്ചറൽ പെയിന്റിംഗ് ഒക്കെ നിങ്ങൾ അവിടെ പോയി ചെയ്ത് കൊടുക്കോ അതോ ഇന്റീരിയർ മാത്രമേ ഉള്ളോ?
1: അല്ല, എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്.
0: ഓക്കെ.
1: എല്ലാത്തിനും സെപ്പറേറ്റ് പണിക്കാർ?
0: ആ, ടീം ടീം ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളെ ടീം ഉഷാറായി നടക്കട്ടെ കാര്യങ്ങളൊക്കെ. നമുക്ക് വേണ്ട പാട്ട് ഭരതത്തിലെ രാമകഥ ഗാനലയം.
1: അതെ.
0: ഓക്കെ. അപ്പൊ ടീമിലെ എല്ലാവരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയും. പലരും കേൾക്കുന്നുണ്ടാവുന്നു. ആയിക്കോട്ടെ, കമ്പനിക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, പാട്ട് കേൾക്കാം കേട്ടോ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം ആചാര.
1: ഹലോ സാർ, നമസ്കാരം.
0: ഇതെവിടെയാ സ്ഥലം?
1: ഇത് പേരാമ്പ്ര ചെമ്പ്ര.
0: ചെമ്പ്രയോ? ആ ഹാ ഹാ, എന്തൊക്കെയാണ്? അതെ അതെ, മനസ്സിലായി. ഹാജറ കുറച്ചധികം കാലം കാത്തിരുന്നു തോന്നുന്നു.
1: കുറേയായി ഞാൻ മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് മുമ്പിലൊക്കെ.
0: അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം ഇപ്പൊ കുറേയല്ലോ പരിപാടികൾ തുടങ്ങിയിട്ട്.
1: ഓ, ഞാനെല്ലാം കേട്ടു. റേഡിയാണ് ഏറ്റവും
0: എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: അംഗീകാരം, ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് നിങ്ങളോടൊക്കെ സംസാരിച്ചതൊക്കെ പറഞ്ഞാൽ നേരിട്ട് വരാനും കാണാനൊന്നും പറ്റില്ല.
0: അതെ, അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ പരിചയം ഇങ്ങനെയാണ് നമ്മള് നിലനിർത്തുന്നത് അല്ലേ?
1: റേഡിയോ നല്ലൊരു മാധ്യമമാണല്ലോ.
0: ഉറപ്പായിട്ടും
1: അധികം വീട്ടിലൊന്നുമില്ല. ചെറുപ്പത്തിലേ എന്റെ ഉമ്മ അടക്കം റേഡിയോ കേൾക്കുന്ന.
0: മുതിർന്ന ആളാണോ?
1: ഓ,
0: പ്രായമുള്ള ആളാണോ?
1: ഓ,
0: പ്രായമുള്ള ആളാണോ? പ്രായം ചോദിക്കാൻ പാടില്ലെങ്കിലും.
1: മക്കളൊക്കെ ഉണ്ട്, മൂന്ന്
0: മക്കളുണ്ട്. എന്തായാലും വീട്ടിലെ മുമ്പേയുള്ള ഒരു ശീലം നമ്മൾ തുടരുന്നു. അത് നമുക്കൊരു സന്തോഷം നൽകുന്നു അല്ലേ?
1: ഓ, ഉമ്മ എന്റെ ഉമ്മ കള്ളേരെ കാൽക്കാവിലൊക്കെ ഉണ്ട്.
0: ആ ഉവ്വ,
1: ആ പാട്ടൊക്കെ ഓലൊക്കെ സംസാരമൊക്കെ ഉമ്മക്ക് കേൾക്കാൻ ഇഷ്ടം.
0: അദ്ദേഹത്തിന്റെ അമ്മ പോയി. ആ, അദ്ദേഹം നമ്മളെ നടുവണ്ണൂരല്ലേ അല്ലേ അദ്ദേഹത്തിന്റെ വീട്?
1: നടുവണ്ണൂർ ആ റെഡി വന്ന വീട്.
0: അതെ,
1: അയാളെ ഒരു മകനുണ്ടല്ലോ.
0: അതെ,
1: കഥയൊക്കെ
0: അവരൊക്കെ അറിയാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കുറെ കാലമായിട്ട് റേഡിയോനെ പിന്തുടരുന്ന ഒരാളാണ്.
1: അതെ.
0: വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി? ആരെങ്കിലും ഒക്കെ സഹായിക്കാനുണ്ടോ അതോ തനിയെ നോക്കുവോ?
1: അല്ല, ഞാൻ ഇവിടെ ഫാമൊക്കെ ഉണ്ട്.
0: ഫാമോ? എന്തിന്റെ?
1: തൈകളുടെ ഫാം ഉണ്ട്.
0: ആ, പശുക്കളുടെയോ?
1: അല്ല, ചെടി.
0: ആ, ചെടികളുടെ. ആ ആ, ആ തൈകള്, തൈകളുടെ. ഓക്കെ.
1: ആ,
0: തൈകൾ. ആ, അതെ. അപ്പൊ അതില് അപ്പൊ അത്യാവശ്യം ജോലിക്കാരും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരിക്കുമല്ലോ?
1: ഓ, തിരക്കായിട്ടുണ്ട്. പിന്നെ മാഷിന്റെ അധ്യാപകനാണ്.
0: ആ,
1: അയാള് പണിക്കാരും എല്ലാം നോക്കും.
0: അതെ. ആ, അതിനിടയിൽ അവർക്കൊക്കെ ചെടികൾക്കും കോഴികൾക്കും ജോലിക്കാർക്കും എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് റേഡിയോയും കൂടെ ഉണ്ട്. അതെല്ലേ. ഏതാ ബ്രീഡ്? ഏതാ അല്ല നായ ഏതാ ബ്രീഡ് എന്ന് വെക്കാ? മനസ്സിലായി മനസ്സിലായി. അത് കുറച്ചൊരു ഫെറോഷ്യസ് ടൈപ്പാ. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചതല്ലോ കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ ഒരു ചിത്രം ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ അതിൽ നമ്മുടെ ഒരു പൈതൃകത്തെ കുറിച്ചൊരു സൂചനയും കിട്ടി. സന്തോഷം ഇങ്ങനെ കാത്തിരുന്നതിലും വിളിച്ചതിലും സംസാരിച്ചതിലും. മൃഗയിലെ പാട്ടല്ലേ വേണ്ടത് അല്ലേ? ആ, അപ്പൊ മാഷോടും അവിടെ ഉള്ള ജോലിക്കാരോടും നമ്മളെ എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ കേട്ടോ. എന്താ മാഷ പേരെന്താ? അതെ, മാഷ പേരെന്താ?
1: അബ്ദുള്ള.
0: ആ, അപ്പൊ അബ്ദുള്ള മാഷോട്

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരമുണ്ട് സർ.
0: ആ, ഇതാരാണ് കുറെ കാലമായി കാത്തിരുന്നിട്ട് വിളിക്കൂ എന്ന് ആവശ്യപ്പെട്ടോണ്ടിരിക്കണ്ടായിരുന്നല്ലോ. ആരാണ്?
1: അതെ, ഭാഗ്യലക്ഷ്മിയാണ്.
0: എവിടെയാ സ്ഥലം?
1: സ്ഥലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത്, പാമരപ്പള്ളി എന്ന സ്ഥലത്ത്.
0: ഭാഗ്യലക്ഷ്മി കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നു എന്ന് ഇങ്ങനെ കാണുന്നുണ്ട്.
1: ഇന്നലെ വിളിച്ച, ഇന്നലെ കട്ടായി.
0: അതെയല്ലേ?
1: ഇന്നലെ കട്ടായി പോയി, സാറ് വിളിച്ചതും
0: കട്ടായി. ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ശ്രമിക്കും. അപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ യഥാർത്ഥ കാത്തിരിക്കുന്ന ശ്രോതാക്കൾ തന്നെയാണ്.
1: റേഡിയോ ഇത് കേൾക്കാൻ തുടങ്ങി, ചെറുപ്പം മുതൽക്കേ റേഡിയോ പരിപാടി കേൾക്കലാണ്
0: പ്രിയപ്പെട്ടതാണ്.
1: അതെ, സമയത്ത് തന്നെ ചെറുപ്പം മുതൽക്ക്. പിന്നെ ഇപ്പൊ രാവിലെ ആയാൽ റേഡിയോ അടുക്കളയിൽ കൊണ്ടുവയ്ക്കും, സമയം അറിയും, പരിപാടിയും കേൾക്കാം. അങ്ങനെ സുഖം തന്നെ.
0: ഉഷാറായിരിക്കുന്നു. നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷല്ലേ. കാരണം പ്രത്യേകിച്ച് ഇതുപോലെ റേഡിയോ അത്രയോ കാലമായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ, പാട്ടിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരുമായി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അത്രയും ഇഷ്ടം കൊണ്ടല്ലേ ഇത്രയും കാലത്ത് കാത്തിരിക്കുന്നത്. പിന്നെ റേഡിയോ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു, അത് ഉപകാരപ്പെടുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ച് കേൾക്കുമ്പോൾ

0: അതിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും അതിലൊരു വലിയ ആനന്ദം
1: തോന്നും.
0: എന്തൊക്കെയാ വേറെ വിശേഷം? വീട്ടിലാരൊക്കെയല്ലേ ഇപ്പം? പഴയ ഉണ്ടോ ഉച്ചയ്ക്ക്?
1: ഞാനും മോളും ഹസ്ബൻഡ് ജോലിക്ക്
0: ചെയ്താണ്. അപ്പൊ ഒരു ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? കഴിഞ്ഞോ?
1: ഇല്ല, കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വേണോ
0: നോക്കാൻ? ഒന്ന് ഉപായത്തിൽ എന്തെങ്കിലുമൊക്കെ മതി. മോളും ഞാനല്ലേ ഉള്ളൂ. അങ്ങനെയുണ്ടല്ലോ. നല്ല കാര്യം. ചില ചിട്ടകളും ചില ശീലങ്ങളൊക്കെ ആണല്ലോ നമ്മളെ ഒരു ഒരു എന്താ പറയാ, ഒരു ഫ്രെയിമിൽ നിർത്തുന്നത് അല്ലേ. ഇല്ല, ഞങ്ങള് നിങ്ങളുടെ ഈ എന്താ പറയാ വിശേഷ വിരുന്നാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ചോറ് മിക്കവാറും ഇത് കഴിയുമ്പോ അതൊന്നും വേണ്ടി വരാറില്ല. ഒക്കെ ഇവിടെ തന്നെ, കോഴിക്കോട് തന്നെ
1: കേട്ടോ.
0: അപ്പൊ ഞങ്ങള് സ്നേഹാന്വേഷണം പറയൂ, മോളോടും ഹസ്ബൻഡിനോടൊക്കെ പറയൂ
1: കേട്ടോ.
0: മോളുടെ പേരെന്താ?
1: അശ്വതി.
0: അശ്വതി. ഹസ്ബൻഡിയോ?
1: രവീന്ദ്രൻ.
0: അപ്പൊ അവർ രണ്ടുപേരോടും പ്രത്യേക സ്നേഹാന്വേഷണം. നമുക്ക് ശുദ്ധി കലശത്തിലെ മൗനരാഗ പൈങ്കിളി അതല്ലേ കേൾക്കണ്ടേ? ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടാണ്. ഇപ്പൊ ഒരു പാട്ട്, അദ്ദേഹം എഴുതിയ പാട്ട് നമ്മൾ കേട്ടല്ലേ ഉള്ളൂ, മൃഗയ്യല്ലേ. ഇത് ശ്യാമിന്റെ സംഗീതമാണ്. കേൾക്കാട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം റിയാസ്.
1: ഹലോ,
0: റിയാസ് ഇത് എവിടെയാ സ്ഥലം?
1: ഞാന് മലപ്പുറമാണ്.
0: മലപ്പുറത്ത് എവിടെയാണ്?
1: മലപ്പുറം എടവണ്ണപ്പാറ ഒക്കെ അറിയാം.
0: അതെ, ഇടവണ്ണപ്പാറ നന്നായിട്ട് അറിയും. വേറെ എന്തൊക്കെയാ വിശേഷം അവിടെ?
1: ഓക്കെ, സുഖം.
0: ഉഷാറായിരിക്കുന്നു.
1: ഓ,
0: റിയാസ് അധികം മെസ്സേജസ് ഒന്നും അയച്ച് കഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ?
1: അധികം മെസ്സേജില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വെറുതെ ഇങ്ങനെ നമ്പർ ഞാൻ പറഞ്ഞ മെസ്സേജാ.
0: ഒരു അതെന്തായാലും ഒരു ഒരു എന്താ പറയുക, ചാൻസ് അല്ലേ ആദ്യമായിട്ട്. ആയിക്കോട്ടെ, നമുക്ക് ആരായാലും ഞങ്ങളെ താല്പര്യപൂർവ്വം മെസ്സേജ് അയക്കുന്നവരെ തിരിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ, വിളിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം അല്ലേ? ഏസ് കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കാറുണ്ടോ?
1: റേഡിയോ ഇടയ്ക്ക് കേൾക്കും.
0: അതെ,
1: ഇന്നിങ്ങനെ
0: ഇന്നിപ്പോൾ കേട്ടു, അപ്പോൾ ഒരു മെസ്സേജ് അയച്ചു, അപ്പോൾ നമുക്ക് കിട്ടി. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്, അങ്ങനെയൊക്കെ അങ്ങനെയും നടക്കണ്ടേ എല്ലാ കാര്യങ്ങളും. സന്തോഷം. എന്താ, ജോലി നാളാണോ അതോ വേറെ എന്തെങ്കിലും ഏർപ്പാടുകളാണോ?
1: ജോലി
0: ഓക്കെ, അപ്പോൾ ഒന്ന് ജോലി സ്ഥലത്താണോ?
1: ഓക്കെ,
0: അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം സമയം മാറ്റി വെച്ചതിൽ പ്രത്യേക സന്തോഷം. പാട്ട് വേണ്ടത്?
1: പാട്ട് വേണ്ടത് എന്തേലും ഗൂഢാലോചന. ഗൂഢാലോചന സിനിമയിലുള്ള യങ്ങാടി കവലയിൽ നിന്നുള്ള സോങ്.
0: ഓക്കെ, ഷാൻ റഹ്മാൻ പാടിയ പാട്ടാ അതല്ലേ? സിനിമ കണ്ടിരുന്നോ? സിനിമ കണ്ടിരുന്നോ?
1: ഓ, സിനിമ കുറേ ആയിട്ടുണ്ട്,
0: കുറേ വർഷം കണ്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇവിടെ ഓഫീസിന്റെ മുമ്പിലാണ് കുറെ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തതിന്റെ അല്ലേ? അറിയോ, അതെ, കോഴിക്കോട്. അപ്പൊ റിയാസിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.
4: ഹലോ, നമസ്കാരം ഗാനോത്സവം.
5: ഹലോ സർ, നമസ്കാരം.
4: ഒന്ന് പരിചയപ്പെടുത്താമോ?
5: എന്റെ പേര് രഞ്ജുഷ. ചേളാരിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ചേളാരി.
4: ആ, മനസ്സിലായി. ആ ഹാ ഹാ, എന്തൊക്കെയാണ് രഞ്ജുഷ വിശേഷങ്ങൾ?
5: സുഖമായിട്ടിരിക്കുന്നു.
4: ഉഷാറായിരിക്കുന്നു.
5: അതെ.
4: ഞാനിപ്പോ പറഞ്ഞ മാതിരി നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി സംസാരിക്കുന്നത് ഒരു വളരെ സന്തോഷം ഉണ്ടാക്കുന്ന, ഒരു ഊർജം നിറയ്ക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഇത് ഞാൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങളുടെ ഒരു സ്നേഹം, കരുതൽ, താല്പര്യം, കാത്തിരിപ്പ്.
5: ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, കുറച്ച് ദിവസമായി വിളിച്ചോണ്ടിരിക്കാൻ നോക്കണു, പക്ഷേ കിട്ടുന്ന അങ്ങനെ ഉറപ്പുണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷമായി.
4: ഓക്കേ, എന്തായാലും കാത്തിരുന്നതിൽ പ്രത്യേകം നന്ദി. നമുക്ക് പാട്ട് ഏതായിരുന്നു വേണ്ടത്? അതിലും മെസ്സേജ് ഇതിൽ ഉണ്ടായിരുന്നില്ല.
5: ഇല്ല, അത് അപ്പൊ അപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന് പറഞ്ഞ സിനിമയിലെ എൻപൂവേ പൊൻപൂവേ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടല്ലോ.
4: ഓ,
5: ആ പാട്ട്.
4: ആ പൂവ, ആ ജാനകി അമ്മയുടെ പാട്ടല്ലേ?
5: അതെ.
4: ഓക്കേ, വേറെ എന്താ ജോലി എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ അതോ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള?
5: ഇല്ല, വീട്ടിലിരിക്കാണ്.
4: ആ ഹാ, വീട്ടിൽ തന്നെ ആവശ്യത്തിന് ജോലി ഉണ്ടെന്നാണോ? ബാക്കി
5: അതെ, അത് അങ്ങനെയുണ്ട്.
4: അങ്ങനെയും ആണെങ്കിൽ പറയാം അല്ലേ വീട്ടിൽ. ഓക്കേ, എന്തായാലും റേഡിയോ കൂട്ടായിട്ടുണ്ട്.
5: റേഡിയോ ഇവിടെ അമ്മ മദറിന് ഭയങ്കര ഫാനാണ് റേഡിയോന്റെ ആളാണ്.
4: എന്താ അമ്മയുടെ പേരെന്താ?
5: അമ്മയുടെ പേര് ലീലാവതി.
4: അമ്മ അവിടെ ഉണ്ടോ?
5: ആ ഉണ്ട്.
4: ഒന്ന് കൊടുക്കുവോ? അമ്മ ഇത്രയും തീരെ പ്രതീക്ഷിക്കാതിരിക്കും അല്ലേ. ഹലോ.
6: ഹലോ,
4: ആ അമ്മേ നമസ്കാരം.
6: നമസ്കാരം.
4: അമ്മ ഇങ്ങനെ റേഡിയോനെ കാത്തു കാത്തിരിക്കുന്ന ഒരു ആളാണെന്ന് മനസ്സിലാക്കി ഒരു മകള് പറഞ്ഞു. അപ്പൊ ഒന്ന് ഒരു വാക്ക് അമ്മയോടും കൂടി പറഞ്ഞിട്ട് അവൻ പാട്ട് കൊടുക്കുന്നെന്ന് വിചാരിച്ചു.
6: ആയിക്കോട്ടെ, കൊറേ ആയി അന്യ അത് ആയി വിട്ടുകൊണ്ട് നിക്കണു ആള്.
4: അപ്പൊ
6: ഇതിന് കിട്ടുന്നു പ്രതീക്ഷിച്ച്. ഇന്നലെ മകനും പറഞ്ഞു ഒന്ന് വിട്ടൂടെ ഇങ്ങക്ക്
4: ഉണ്ടാക്കുന്നേ.
6: അവള് പറഞ്ഞു ഞാൻ എന്നും വെള്ളിണ്ട് കിട്ടായി ആണേ പറഞ്ഞു.
4: എന്തായാലും ഇന്നിപ്പോ നമുക്ക് സംസാരിക്കാനും പരിചയപ്പെടാനും ഒരു അവസരം ഉണ്ടായല്ലോ.
6: അവസരം ഉണ്ടായി.
4: ഓക്കെ, എന്തായാലും സന്തോഷമേ.
6: സന്തോഷം.
4: പാട്ട് കേൾക്കാം കേട്ടോ, മകൻ വരുമ്പോ പറയൂ കേട്ടോ. എന്താ മകന്റെ പേരെന്താ?
6: രഞ്ജു.
4: ആ ആ, ഓക്കെ. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം അറിയിക്കട്ടോ എല്ലാരോടും ഞങ്ങൾ ഒരിക്കൽ കൂടി.
6: ആയിക്കോട്ടെ.
4: ഓക്കെ, താങ്ക് യു. താങ്ക് യു.
6: താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: ഹലോ സാർ,
0: ആ ഇതാരാണ് ഒരു പ്രിയ ശ്രോതാവ് ദീർഘകാലമായി കാത്തിരിക്കുന്ന ആള്.
1: കുറേ കാലമായി. ചെറിയ കുട്ടിയാണ് കാലത്ത് റേഡിയം കേട്ട് ഭയങ്കര ഇഷ്ടമാണ്
0: ഒന്ന്
1: ഈ പരിപാടി കേൾക്കാൻ.
0: എന്താ ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഓ, എന്റെ പേര് ഹരീന.
0: ഹരീന, എവിടെയാ സ്ഥലം?
1: ചെലപ്രം ബദിരൂര് പുളിയക്കോട്ടാണ്.
0: അപ്പൊ കുട്ടിയാവുമ്പോ മുതലേ ഉള്ള ഒരു പരിചയമാണ് റേഡിയോയുമായിട്ട്.
1: അതെ.
0: എന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കാനൊന്നും ഹരീനക്ക് അവസരം ഉണ്ടായില്ല എന്നാണോ പറഞ്ഞു വരുന്നത്?
1: അതെ സാർ, കുറെ പിന്നെ റേഡിയോ ഒക്കെ വടക്കായി, പിന്നെ റേഡിയോ ഒന്ന് പുതിയത് വാങ്ങി, അങ്ങനെ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്.
0: അപ്പൊ പുതിയ റേഡിയോയിൽ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോ.
1: അതെ
0: അതിലൂടെയാണ് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ?
1: അതെ സാർ.
0: ഹരീന വീട്ടിൽ തന്നെയാണോ അതോ ജോലി ചെയ്യുന്ന ഒരാളാണോ?
1: അല്ല, ഹൗസ് വൈഫാണ്. മോളെ

0: കൂട്ടാൻ പോണം കോഴിക്കോട് ഡെയിലി.
1: ആ എന്താ എന്താ കാരണം?
0: അതെന്താ സ്കൂളിലാണ് പഠിക്കുന്നത് ചെറിയ മോള്.
1: ഏത് സ്കൂളിലാ?
0: CSI. ആ
1: ആ, അപ്പൊ ചെറിയ കുട്ടി ആയതുകൊണ്ട് ദൂരെ തനിയെ ബസ്സിൽ വന്ന് വരാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അതൊരു നല്ലൊരു പ്രയത്നമാണല്ലോ ഹരീന, രാവിലെ കൊണ്ടാക്കുക തിരിച്ചു. അത് രാവിലെ ഹസ്ബൻഡ് ഉണ്ടാക്കുവോ?
0: അതൊരു
1: ജോലി, വലിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര കുറച്ച് സമയം എടുക്കില്ലേ? അതെ, കുറച്ച് ദൂരമുള്ള സ്ഥലല്ലേ, അല്ലെങ്കിൽ അത്ര ബസ് ഇല്ലാത്തോണ്ട് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ.
0: നാട്ടിലേക്ക് ഒരു ബസ്സേ ഉള്ളൂ.
1: മനസ്സിലായി, അതിന് ഒരു അധികം ബസ് അങ്ങനെ കാണാറില്ല, കുറവാ കാണാറുള്ളു. ഓക്കെ,
0: ബസ്സേ ഉള്ളൂ.
1: എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ. മോളെ എത്ര എന്ന് പറഞ്ഞു? എത്ര? നാലോ?
0: ഫിഫ്ത്തില്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇനി കുറച്ചും കൂടി മുതിർന്നാ പിന്നെ തനിയെ പൊക്കോളും അല്ലേ, ബാക്കി കുട്ടികളുടെ
0: കൂടെ.
1: അമ്മക്ക് കൈ വിടാൻ ഒരു മടി അല്ലേ? അതല്ലേ ഹരീനക്ക് പേടി. എന്തായാലും കുറേശ്ശെ കുറേശ്ശെ കൈവിട്ട് നമുക്ക് ശീലിക്കണം അല്ലേ, വേണ്ടേ? സിക്സ് ഒക്കെ ആവുമ്പോ ചിന്തിക്കാന്ന്. നമ്മളൊക്കെ ആറാം ക്ലാസ് പഠിക്കുമ്പോ, നാലാം ക്ലാസ് പഠിക്കുമ്പോ മുതലേ ടൗണിൽ വന്ന് പഠിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ പഴയ കാലത്ത്. ഹരീനൊക്കെ തന്നെ പോയതല്ലേ കുറെ കാലം. പോട്ടെ, നമ്മുടെ അതിലേക്കൊന്നും വേണ്ട.
0: ഓക്കെ,
1: സന്തോഷം. ഓക്കെ, മനസ്സിലായി. ഓക്കെ ഹരീന, എന്തായാലും വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്നു നമുക്കിപ്പോൾ സംസാരിക്കാനൊരു അവസരമായി. ഇനിയിപ്പോൾ നിങ്ങളെ പാട്ട് കേൾക്കുന്ന സമയം ഞാൻ ഡലവടിച്ച് കളയുന്നില്ല, കാണാൻ കൊതിച്ച് അതിലെ സ്വപ്നം. ഓ, വെൽക്കം വെൽക്കം.
0: ഒരുപാട് സന്തോഷം.
1: ഞങ്ങൾക്കും ഹരീനയെ സംസാരിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ സന്തോഷം കേട്ടോ. നമുക്ക് കാണാൻ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം. ആ പാട്ടല്ലേ കേൾക്കണ്ട, കേൾക്കാം കേട്ടോ. മോളുടെ പേര് പറഞ്ഞില്ല. മോളുടെ
0: പേര്
1: ഋതികയോട് പ്രത്യേകം പറയൂ, അതുപോലെ ഹസ്ബൻഡിനോടൊക്കെ പറയൂ കേട്ടോ.
0: ഓ ആയിക്കോട്ടെ.
1: ഓക്കെ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1:30 to 2 വരെ. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം സത്യഭാമ, സാങ്കേതിക സഹായം ബിജു വി പി. ഇനി 2 മണിക്ക്

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 18-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, എ ജെ സലീം, ജയദേവ് കോട്ടയം, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.

0: അണ്ണാ, അണ്ണാ, ധനമതി അണ്ണാ.
1: ഏ, ആരാ? ഞാൻ ഞാൻ എവിടെയാ?
0: ഹേ, ഇത് ഞാനാ, ഡേവിഡ്. ഇനിയും അണ്ണന്റെ കെട്ട് വിട്ടില്ലല്ലേ. ശരി ശരി, ഒരു കാര്യം ചെയ്യാം. എനിക്ക് മോർണിംഗ് ഷോ ചെയ്യാൻ ഇറങ്ങാറായി. ഞാൻ ഇറങ്ങാ. ദേ, അപ്പാർട്ട്മെന്റിന്റെ ചാവി ഹാളിലെ ടേബിളിന് മുകളിലുണ്ട്. അണ്ണൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റാ മതി കേട്ടോ. നല്ലോണം റെസ്റ്റ് എടുത്തോ, ധൃതി ഒന്നുമില്ല. അണ്ണൻ ഇറങ്ങുമ്പോ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്ത് ചാവി കയ്യിൽ വെച്ചാ മതി. അതെ, ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ?
1: അങ്ങനെയാണോ? ശരി ശരി, സോറി, ഞാൻ അല്പം ഓവറായി പോയി. അതാ,
0: ഒരു കുഴപ്പമില്ല. പോഡ്കാസ്റ്റ് ഹിറ്റാവാൻ അണ്ണന് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് സന്തോഷത്തിനല്ലേ. ബൈ, ഞാൻ ഇറങ്ങാം.
1: ബൈ ബൈ.

0: ഏറെ കഴിഞ്ഞ് കണ്ണു തുറന്ന ഞാൻ കണ്ടത് അപ്പാർട്ട്മെന്റിലെ ചുവരുകൾ നിറയെ പതിപ്പിച്ച ചിത്രങ്ങളായിരുന്നു. വിവിധ ഇടങ്ങളിൽ ഡേവിഡ് ചെയ്ത ഷോകളുടെ ചിത്രങ്ങൾ. അതിനിടയിൽ വീണ്ടും ഞാൻ കണ്ടു, 5 വർഷം മുമ്പ് ഇടുങ്ങിയ റോഡിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് നേരെ ചീറി വന്ന ഹാർഡ്ലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750 എന്ന രാക്ഷസ ബൈക്ക്. ഡേവിഡ് ബൈക്കിൽ കുതിക്കുന്നതിൻ്റെയും ബൈക്കിൽ ചായ നിൽക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വലുതായി ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ അന്താളിപ്പിൽ മനസ്സിൽ കൃത്യമായി പതിയാതെ പോയ മുഖം ആ സെക്കൻഡിൽ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. ബൈക്കുമായി ചീറിപ്പാഞ്ഞു വരുന്ന ഡേവിഡിൻ്റെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്നുകൂടി എനിക്ക് ബോധ്യമായി, ദൈവമാണ് എന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എന്തിന് ബോധം നഷ്ടപ്പെടുവോളം ഞാൻ കുടിക്കണം? എന്തിന് ഡേവിഡ് തന്നെ സ്വന്തം വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം? ദൈവനിശ്ചയമുണ്ടതിൽ.
1: മകളുടെ മരണത്തിന് കാരണമായവൻ മുന്നിലെത്തിയിട്ടും പിന്നെയും ഏറെ കഴിഞ്ഞാണ് ധനപതി തന്റെ കൃത്യം നിർവഹിച്ചത് അല്ലേ?
2: അവിടെയാണ് ധനപതി എന്ന നമ്പർ വൺ റെക്കോർഡിസ്റ്റിന്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചു പോകുന്നത്. ധനപതിക്ക് വാക്കുകൾ വേണമായിരുന്നു.
1: വാക്കുകളോ? What do you mean?
2: അതെ, യാത്രാമൊഴി എന്ന പേരിൽ ലോകം കേട്ട ഡേവിഡിന്റെ അവസാനത്തെ റെക്കോർഡിലെ വാക്കുകൾ പക്ഷേ ധനപതി പെറുക്കിയെടുത്തവയായിരുന്നുവല്ലോ അല്ലേ ധനപതി?
0: ചിദംബരം, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. ഡേവിഡ് റെക്കോർഡ് ചെയ്ത 100 കണക്കിന് പോഡ്കാസ്റ്റുകളിൽ നിന്ന് യാത്രാമൊഴിക്ക് ആവശ്യമുള്ള ഓരോ വാക്കും ഞാൻ പെറുക്കിയെടുത്ത് ഒരു പുതിയ ഓഡിയോ ഫയൽ ഉണ്ടാക്കുകയായിരുന്നു. ജീവിതത്തിന്റെ നിരർത്ഥകതയെപ്പറ്റി ഡേവിഡ് തന്നെ പറയുന്ന രീതിയിൽ ഒരു മുഴിക്കത്ത് ഞാൻ റെഡിയാക്കിയെടുത്തു. പക്ഷേ പിന്നെയും ഞാൻ മടിച്ചു നിന്നു.
1: വീണ്ടും ഒരു December 18 മകളുടെ പിറന്നാൾ തീയതിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ മിസ്റ്റർ ധനപതി?
0: അതായിരുന്നില്ല കാരണം. എത്ര ക്രൂരത

0: കാണിച്ചവനായാലും ഒരു ജീവനെ ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവസരങ്ങളുണ്ടായിട്ടും ഞാൻ ഒഴിവാക്കുകയായിരുന്നു. അതുമല്ല, ഡേവിഡ് അതിനകം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചിരുന്നു.
1: ചിത്ര, അതല്ലേ ആ പെൺകുട്ടി?
0: അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പേര്. ഞങ്ങൾക്ക് ഡേവിഡ് ദുഃഖമാണ് സമ്മാനിച്ചതെങ്കിലും ആ പെൺകുട്ടിയെ കരയിക്കണ്ട എന്ന് ഓർത്തു. നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ മാസങ്ങളോളം ഡേവിഡിന് വേണ്ടി തയ്യാറാക്കിയ യാത്രാമൊഴി എന്റെ കൺസോളിലെ സെർവറിൽ ഒരു ഫയൽ മാത്രമായി ഉറങ്ങിക്കിടന്നു.

0: ഞങ്ങളുടെ ഇളവേണിയുടെ ജീവൻ എടുത്തത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ലല്ലോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അപകടം ആസൂത്രിതമല്ലല്ലോ. പക്ഷേ
1: എന്തു പറ്റി?
0: ഇളവേണിക്ക് അപകടം പറ്റിയ അതേ ദിവസം തന്നെ ഡേവിഡ് ബോധപൂർവം ഒരു കൊലപാതകം നടത്തിയിരുന്നു.
2: ഡേവിഡ് കൊന്നോ? ആരെ?
1: ഇത് പുതിയ അറിവാണല്ലോ. ധനപതി പറയൂ, അതാരായിരുന്നു?

0: ചിത്രമോളെ, നീയോ? എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? ഇതാരാ, കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
1: ആരാ വന്നത് കമലെ? നീ ആരോടാ സംസാരിക്കുന്നത്?
2: അച്ഛാ, ഞാനാണ്. പക്ഷെ ഞാൻ തനിച്ചല്ല ട്ടോ, എന്റെ ഒപ്പം ചില അതിഥികളൂടി ഉണ്ട്.
3: ഞാൻ തന്നെ പരിചയപ്പെടുത്താം. കമലാന്റി, ഗോവിന്ദൻ സർ. എന്റെ പേര് ചിദംബരം. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ഇത് എന്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി. കർണാടക ക്രൈംബ്രാഞ്ചിലാണ്.
4: ക്രൈംബ്രാഞ്ചൊക്കെ ആയിട്ട് എന്താ മോളെ, വല്ല കുഴപ്പവും?
3: ഇല്ല ഗോവിന്ദൻ സർ, യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ അവസാനിച്ചതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിത്രയുടെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയത്. ഇത് ചിത്രയുടെ ഫ്രണ്ട് അന്ന. അന്നയെ
0: അറിയാം, ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചിത്രയുടെ കൂടെ താമസിക്കുന്ന കുട്ടിയല്ലേ?
2: അതെ അമ്മേ, സെയിം അന്ന തന്നെ.
3: ഇത് കൃഷ്ണകുമാർ സർ, നേരത്തെ അറിയാമായിരിക്കുമല്ലോ.
4: ഓ, കൃഷ്ണകുമാർ സാറിനെ അറിയാം.
0: എല്ലാരും അകത്തോട്ടിരുന്നാട്ടെ, വന്ന കാലിൽ തന്നെ നിക്കാതെ.
4: അതെ അതെ, വരൂ വരൂ. നീ എല്ലാവർക്കും ചായ എടുക്ക കമലെ.
2: അന്ന, നീങ്ങി വാ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം.
3: ഗോവിന്ദൻ സർ, കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് മുഖവുര ഇല്ലാതെ തന്നെ.
4: ചിദംബരം, ചിത്രവല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയോ? അവൾ എന്തോ അന്വേഷണത്തിലാണെന്നാണ് കൃഷ്ണകുമാർ സാർ എന്നോട് പറഞ്ഞത്.
5: ചെറിയ അന്വേഷണങ്ങളൊക്കെ ചിത്ര തുടങ്ങി വെച്ചു എന്നുള്ളത് ശരിയാ.
6: യഥാർത്ഥത്തിൽ ദുരൂഹമായ ചിലതും ഉത്തരമില്ലാത്ത പലതും വെളിയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചത് ചിത്രയുടെ അന്വേഷണമാണെന്ന് പറയാം.
4: എനിക്കങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല.
3: പറയാം, എല്ലാം വിശദമായി തന്നെ ഞങ്ങൾ പറയാം. അന്ന് പെണ്ണ് കാണാൻ വന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യയെ തേടിയായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ചിത്ര അന്വേഷണം തുടങ്ങിയത്.
4: അതെ,
3: ചന്ദ്രുവിന്റെ ഭൂതകാലത്തെ പറ്റി അറിയാൻ ചിത്ര കൂട്ടുകാരി അന്നയെ ചന്ദ്രുവിന്റെ ഓഫീസിൽ ഇന്റേണായി കയറ്റിവിടുകയാണ് ചെയ്തത്.
4: ഓരോരോ സാഹസങ്ങള്.
3: അതെ അതെ, പക്ഷേ അന്നയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ചന്ദ്രുവും ചന്ദ്രുവിന്റെ സഹപ്രവർത്തക ലേഖയും കൂടി ഈ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു.
4: അപ്പോൾ ചിദംബരത്തിന്റെ ജോലി?
3: ഞാനൊരു ഐ ടി ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചില ഡിറ്റക്റ്റീവ് വർക്കുകളും ഏറ്റെടുക്കാറുണ്ട്. എനിക്ക് വേണ്ട സഹായങ്ങൾ ദ ക്രൈംബ്രാഞ്ചിലെ മഞ്ജുനാഥ ഷെട്ടിയും ചെയ്തു തന്നു.
4: ഓക്കെ, പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
3: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
4: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
6: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
4: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
3: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെ പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.

0: ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ?
0: ഉവ്വ്, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്.
2: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
0: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ്.
1: ഡേവിഡിന്റെ മരണത്തെ പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേ ആയിരിക്കണം.
3: ആത്മഹത്യയെന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്
4: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
7: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40
8: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
7: വാട്സ്ആപ്പ് നമ്പർ 9400424440. കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
9: 103.6 റിയൽ FM പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് പാടിയ ഗസലുകൾ കേൾക്കാം.

0: ഭൂപീന്ദർ സിംഗ് പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം. ചേതന സെന്റർ ഫോർ സൈക്കോളജി.
0: സമയം 3 മണി. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ നടപടികൾ 3 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശ്. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2-ാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് BJP മാർച്ച്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിലെ ആദ്യ ഗാനം വിജയ് യേശുദാസും രാധിക തിലകും പാടിയത്. ചിത്രം അമ്മക്കിളിക്കൂട്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു പ്രദീപ് കുമാർ, മാനന്തവാടി.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് M. ജയചന്ദ്രൻ സംഗീതം നൽകി. സുദീപ് കുമാർ പാടിയ ഗാനം, ചിത്രം രതി നിർവേദം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു അനന്യ ഇടവണ്ണപ്പാറ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ജയശ്രീ നിലമ്പൂർ പോത്തുകല്ല് കേൾക്കാൻ ആവശ്യപ്പെട്ട ഗാനം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം വധു ഡോക്ടറാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവന കണ്ണൂർ രാജന്റെ ഈണം.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
3: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഫറോക്കിൽ നിന്നും ഷൈനി പ്രജോഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാമിനി. ചിത്രം അങ്കിൾ ബൺ, ഗായകർ യേശുദാസ്, ചിത്ര പഴവുള്ള രമേശിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: മിസ്റ്റർ ഇന്ത്യ ഈ ചിത്രത്തിൽ കിഷോർ കുമാർ, അലിഷ ചിനായ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് തൃശൂർ ജില്ലയിൽ നിന്നുള്ള ചിറ്റണ്ടയിൽ നിന്ന് സായ്പ്രിയ, സുനിത, ചിന്നു, മിന്നു.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്കത്തെരിഞ്ഞ ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിടത്തെരിഞ്ഞ ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ. ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, യേശുദാസിന്റെ സ്വരം, ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ജോൺസൺ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് സിദ്ധാർത്ഥ്, സാധിക, ചെറുവറ്റ, കോഴിക്കോട്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: രവി ബോംബെയുടെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം പാഥേയം, ഗാനരചന കൈതപ്രം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് സിന്ധു, സിൻസ, മിനി, ബബിത, രഞ്ജിനി, സുജിത, സുനന്ദ, കൈപ്പാലം, ഗലക്സി യൂണിറ്റ്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: Your choice. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. ചിത്രം രാജ കയ്യവച്ച. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് ശിവപ്രസാദ് പാലത്ത്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സിൽ ഇനി ഈറ്റ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. യൂസഫ് അലി കച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ കൊളത്തൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ് സമാപിച്ചു.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. ഹോർമോസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിസന്ധിയിലായ പരമ്പരാഗത

മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 21,000 അപേക്ഷകളിൽ 24.15 കോടി രൂപ വിതരണം ചെയ്തതായി മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ഫോക്സ്വാഗൻ പർച്ചേസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.

0: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മ്യൂസിക് മിക്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: Music Mix.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
3: മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ആശങ്കപ്പെടുത്തുന്നതോടൊപ്പം കൃത്യമായ കൃഷിപ്പണികൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടും ഉളവാക്കാറുണ്ട്. കാർഷിക മേഖലയിൽ നിരമൊരുക്കൽ പൂർണമായും പ്രത്യേകിച്ച് നെൽകൃഷിയിൽ യന്ത്രവൽകൃത പാതയിലാണ്. ട്രാക്ടറും ടില്ലറും ഉപയോഗിച്ച് പാടങ്ങൾ ചെളിപൂട്ടുന്നു. നടീൽ യന്ത്രങ്ങളും മിക്ക വയലുകളിലും സജീവമാണ്. കമ്പൈൻ ഹാർവെസ്റ്ററുകൾ ഉപയോഗിച്ച് കൊയ്ത്തുമെതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്.

ഈയൊരു കാലഘട്ടത്തിലാണ് 2020 മുതൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിൽ ഡ്രോണുകൾ അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ പറന്നു തുടങ്ങുന്നത്. കരഭൂമിയിൽ ഒരു പൈലറ്റ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളുടെയും GPSന്റെയും സഹായത്താൽ കണ്ണത്താ ദൂരത്തോളം ഓട്ടോമാറ്റിക്കായി പാടങ്ങളിൽ മരുന്നുകൾ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഡ്രോണുകളുടെ പ്രധാനമായിട്ട് കൃഷി മേഖലയിലുള്ള പ്രവർത്തനം. നമുക്കറിയാം, പരമ്പരാഗത സ്പ്രേ രീതിയിൽ കർഷകർ നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയർ, മിസ്റ്റ് ബ്ലോവർ എന്നിവയിലേതെങ്കിലും സ്പ്രേയറുകളാണ് സാധാരണഗതിയിൽ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഇത്തരം രീതികളിൽ മിസ്റ്റ് ബ്ലോവറുകൾ അഥവാ അൾട്രാ ലോ വോളിയം പ്രധാനം ചെയ്യുന്നു. അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ മാത്രമായിരിക്കും സ്പ്രേ ചെയ്യപ്പെടുന്നത്. എന്നാൽ നാപ്സാക് സ്പ്രേയറുകളിൽ ഹൈ വോളിയം, അതായത് അധികമായിട്ടുള്ള ലായനി ആയിരിക്കും വിളകളിൽ പ്രദാനം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും ഡ്രോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഗ്രികൾച്ചറൽ ഡ്രോണിൻ്റെ ഫീൽഡ് കപ്പാസിറ്റി, ക്ഷമത എന്ന് പറയുന്നത് നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയറുകൾ എന്നിവയെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. മാത്രമല്ല, നമുക്കിവിടെ തൊഴിലാളികളുടെ എണ്ണം ഗണ്യേന കുറയ്ക്കാൻ സാധിക്കും. ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു പൈലറ്റിൻ്റെ സഹായം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത്തരം സാധാരണ രീതികളിലെ സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ഷമത എന്ന് പറയുന്നത് വെറും 0.12 ഹെക്ടർ മാത്രമാണ്. അതായത് ഒരു ദിവസം നമുക്ക് വളരെ കുറഞ്ഞ കൃഷിസ്ഥലത്തിൽ മാത്രമേ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് പ്രവർത്തന ശേഷി കുറവാണെന്ന് മാത്രമല്ല അധ്വാനമേറിയുമാണ്. ചെളിയിൽ നടന്നുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടും കർഷകനുണ്ടാകുന്നു. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഡ്രോണുകളുടെ സഹായത്താൽ തരണം ചെയ്യാൻ സാധിക്കുന്ന മാത്രമല്ല, ഡ്രോണിന്റെ പ്രസക്തി ഇപ്പോൾ ഏറി വരുന്നു. ഡ്രോണുകൾ നമുക്ക് 2 വിധത്തിലുണ്ട്: ഹെക്സാകോപ്റ്റർ ഡ്രോണുകൾ, ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ. ഇപ്പൊ ഹെക്സാകോപ്റ്റർ എന്ന് പറഞ്ഞാൽ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് 6 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ക്വാഡ്കോപ്റ്ററിന് നമുക്ക് 4 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ഇതിനെ നമുക്ക് സ്മോൾ ഡ്രോൺ എന്ന വിഭാഗത്തിൽപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത്തരം ഡ്രോണുകളാണ് കാർഷിക മേഖലയിൽ ഏറിയ പങ്കും പ്രചാരത്തിലുള്ളത്. ഇനി നമുക്ക് ഇത്തരം ഡ്രോണുകളുടെ നെൽവയലുകളിലെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 25 കിലോഗ്രാം ഭാരമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോണുകൾ ആണ് ഉപയോഗിക്കപ്പെടുന്നത് കാർഷിക മേഖലയിൽ. അതായത് നെൽച്ചെടികളുടെ മുകളിൽ കൂടി കാറ്റിന്റെ പ്രവേഗത്തിനനുസരിച്ച് 1 മീറ്റർ മുതൽ 2 മീറ്റർ ഉയരത്തിലാണ് ഡ്രോണുകൾ പറക്കുന്നത്. പേലോഡ് അഥവാ മരുന്നു ടാങ്കിന്റെ സംഭരണ ശേഷി വെറും 10 ലിറ്റർ മാത്രമാണ്. അപ്പൊ ഒരിക്കൽ ഡ്രോണുകൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് 10 ലിറ്റർ ദ്രാവകമാണ് കൃഷിസ്ഥലത്ത് നമ്മൾ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡിൽ 3 മുതൽ 9 മീറ്റർ വരെ വേഗതയിൽ ഡ്രോണുകൾ സഞ്ചരിക്കപ്പെടുന്നു. അതായത് ഇത്തരം വേഗതയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ 1 ഏക്കർ പാടം 10 ലിറ്റർ ലായനി 4 മുതൽ 7 മിനിറ്റ് കൊണ്ട് തളിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നു. നോക്കൂ, നമുക്ക് സാധാരണ രീതിയിൽ പവർ സ്പ്രേയറുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ക്ഷമത വളരെ കൂടുതലാണ് ഡ്രോൺ സ്പ്രേയിങ്ങിനെന്ന് മാത്രവുമല്ല, ലോ വോളിയം സ്പ്രേ ഇതിലൂടെ സാധ്യമാകുന്നു. അതായത് നമുക്ക് 1 ഹെക്ടറിലേക്ക് വെറും 25 ലിറ്റർ ലായനി മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. 150 മുതൽ 220 മൈക്രോൺ സൈസുള്ള ചെറിയ ജലകണികകളായിട്ടാണ് ഇലകളിൽ ഇത്തരം ഡ്രോണുകൾ വഴി മരുന്നുകൾ തളിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ സ്പ്രേ വിസ്തൃതി, അതായത് ഡ്രോണുകളിൽ നിന്നും ഇലകളിൽ വന്ന് പതിക്കുന്ന ജലകണികകൾ എത്രമാത്രം വീതിയിലാണ് ചെടികൾക്ക് ലഭ്യമാകുന്നതെന്നുള്ളതിന്റെ കണക്ക് നമുക്ക് 3 മുതൽ 6 മീറ്റർ എന്നുള്ളതായിട്ട് പരീക്ഷണത്തിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിർഗമനശേഷി മിനിറ്റിൽ 3 മുതൽ 4 ലിറ്റർ ആണ്. അതായത് അതിസൂക്ഷ്മ കണങ്ങളായി മൂലകങ്ങൾ ഇലകളിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഫോളിയാർ അപ്ലിക്കേഷൻ ഇലകളിൽ മരുന്ന് തളിക്കുന്ന രീതികളായതിനാൽ തന്നെ വളരെ പെട്ടെന്ന് ഇലകൾ നമ്മൾ തളിക്കുന്ന മൂലകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദനക്ഷമത ലഭ്യമാകുന്നതിനും ഡ്രോൺ സ്പ്രേയിങ് സാധ്യമാകുന്നുണ്ട്. ഇനി ഡ്രോണിന്റെ മറ്റൊരു പ്രവർത്തനത്തെ നമുക്ക് പരിചയപ്പെടാം. അതായത് സർവേലൻസ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള മാപ്പിംഗ് സംവിധാനം. സർവേലൻസ് ഡ്രോണുകളിലൂടെ പാടശേഖരങ്ങളിൽ നമുക്ക് നിരീക്ഷണം നടപ്പിലാക്കാനായിട്ട് കഴിയും. നെല്ലിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ത്രിമാന ചിത്രങ്ങളുടെ അവലോകനം സഹായകമാകുന്നു. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മൾട്ടിസ്പെക്ട്രൽ ക്യാമറകൾ വഴി നെൽച്ചെടിയുടെ അതിസൂക്ഷ്മ ചിത്രങ്ങൾ പകർത്തി മൂലകങ്ങളുടെ നിലവിലെ അവസ്ഥ വിശകലനം ചെയ്ത ശേഷം ആവശ്യമുള്ള വളക്കൂട്ടുകൾ സ്പ്രേ ചെയ്ത് നെല്ലിന്റെ വിളവ് മെച്ചപ്പെടുത്താനാകും. ഡ്രോൺ മാപ്പിംഗിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നെൽവിളകളുടെ മൂലകങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ മൾട്ടിസ്പെക്ട്രൽ ക്യാമറ

0: ഉപയോഗിച്ചാണ് അതിസൂക്ഷ്മ ചിത്രങ്ങൾ അത്യന്തം വ്യക്തതയോടുകൂടി എടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ കർഷകൻ നെൽവയലുകളിൽ നടന്ന് അവയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മൂലകങ്ങൾ കുറവുള്ളത്, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മണ്ണുകൾ എടുത്ത് മണ്ണ് പരിശോധന നടത്തി അതിൽ നിന്നും മണ്ണിന്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങളുടെ സ്പ്രേ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിലൂടെ പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സർവേലൻസ് ഡ്രോൺ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് സംവിധാനത്തിന്റെ ഗുണം. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ കാറ്റഗറി ഡ്രോണുകളുടെ വിഭാഗത്തിലുള്ള സർവേലൻസ് ഡ്രോണുകളുടെ ഭാരം വെറും 2 കിലോഗ്രാം മാത്രമാണ്. ഇവ 30 മീറ്റർ ഉയരത്തിൽ പറന്നിട്ടാണ് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നത്. 1 ഹെക്ടർ കൃഷിഭൂമി മാപ്പിംഗിനായിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. ഇനി അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ അനന്ത സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈനുകൾ സ്പ്രേ ചെയ്യാം, വിത്തുകൾ വിതറാം, പൊടിവളങ്ങൾ വിതറാം, ജലസേചനം സാധ്യമാക്കാം, പരാഗണം നടത്താം. വരുംകാലങ്ങളിൽ കൃഷിക്കാർക്ക് സഹായിക്കുന്നതിനായി കർഷകരുടെ മിത്രമായി അഗ്രികൾച്ചറൽ ഡ്രോണുകൾ നിലകൊള്ളുന്നതാണ്. കാർഷിക മേഖലയിൽ എന്ന പോലെ തന്നെ ഡ്രോണുകളെ നമുക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1, മനുഷ്യർക്ക് നമുക്ക് അപ്രാപ്യമായ വിദൂര പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ പറത്തി ഭൂപ്രദേശങ്ങളുടെ സവിശേഷതയും മറ്റ് അന്വേഷണങ്ങൾക്കായിരിക്കും പ്രയോജനപ്പെടുത്താം. നമുക്കൊരു പ്രദേശം സർവേ ചെയ്യുന്നതിന് നമുക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തിലോട്ട് ഡ്രോണുകളെ പറത്തിവിട്ട് അതിൻ്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഏരിയ സർവേ ചെയ്യുന്നതിനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഈ മത്സ്യബന്ധന മേഖലകളിൽ കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുന്നതിന് അത്തരം പ്രദേശങ്ങളിലേക്ക് നമുക്ക് മനുഷ്യർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തിരച്ചിലിനായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഗ്നിസുരക്ഷാ മേഖലകളിൽ ഫയർ ഫൈറ്റിംഗിലേക്ക് ഡ്രോണുകൾ ഇപ്പോൾ സാധ്യതകളിലൂടെ പ്രയോജനപ്പെടുത്തി വരുന്നൊരു മേഖലയാണ്. അവശ്യ വസ്തുക്കൾ ഡ്രോണുകളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കും. പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മരുന്നുകളും മറ്റും അവശ്യ സാധനങ്ങളും ഫുഡ് മെറ്റീരിയൽസും ഒക്കെ എത്തിക്കുന്നതിനും ഡ്രോണുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നുണ്ട്. രാജ്യസുരക്ഷാ മേഖലകളിൽ വളരെ സജീവമാണ്. ആദ്യകാലങ്ങളിൽ രാജ്യസുരക്ഷാ മേഖലകളിൽ മാത്രമായിരുന്നു ഡ്രോണുകൾ കൂടുതലായിട്ടും പ്രവർത്തിച്ചു വന്നിരുന്നത്. ആഘോഷവേളകളിലും ഉത്സവങ്ങളിലും ചിത്രങ്ങളും വീഡിയോഗ്രാഫി എടുക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഡ്രോണുകൾ എല്ലാ മേഖലകളിലും സുപ്രധാന പങ്ക് വഹിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് ഡ്രോൺ കൊണ്ട് ലഭ്യമായ നേട്ടങ്ങൾ, അതായത് കേരളത്തിലെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന തൊഴിലാളി പ്രശ്നത്തിന് പരിഹാരമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഡ്രോണുകൾ. ഡ്രോണുകളുടെ പ്രവർത്തനം സ്പ്രേയറുകളെ അപേക്ഷിച്ച് 10 മടങ്ങാണ്. ഉയർന്ന പ്രവർത്തന ശേഷിയുണ്ട്. അതായത് മണിക്കൂറിൽ നമുക്ക് 3 ഹെക്ടർ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയർന്ന കാര്യക്ഷമതയുണ്ട്. 99%ത്തിലധികം ക്ഷമതയാണ് ഡ്രോണുകൾക്ക് ഉള്ളത്. ലോ വോളിയം സ്പ്രേ സംവിധാനമാണ് ഇവയിൽ ഉപയോഗിക്കപ്പെടുന്നത്. 1 ഹെക്ടറിലേക്ക് നമുക്ക് 25 ലിറ്റർ മാത്രം മരുന്ന് ലായനി ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഉയർന്ന ജലനിർഗമന ശേഷിയുണ്ട്. 3 മുതൽ 4 ലിറ്റർ വെള്ളം അഥവാ ലായനി നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് 1 മിനിറ്റിൽ. ഇനി ഡ്രോൺ സ്പ്രേയിലൂടെ ഉണ്ടാകുന്ന നനവിന്റെ വിസ്തൃതി 3 മുതൽ 4 മീറ്ററാണ്. ഇത്തരം ഉപകരണം പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം ബാറ്ററിയാണ്. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് ഇന്ധന ചെലവ് ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നു. അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ പ്രവർത്തനം കൃഷി വിജ്ഞാന കേന്ദ്രം മനസ്സിലാക്കിയ പഠനത്തിൽ നിന്നും കർഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തെന്നാൽ മനുഷ്യസഹായമില്ലാതെ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് കൃഷി ചെലവ് കുറച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ കിസാൻ ഡ്രോണുകൾ കർഷകന്റെ സഹായിയായി ഇനിയെന്നും നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.
1: കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി. ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ

0: പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
1: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
2: കേരള കർഷകൻ.
1: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
2: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
1: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
2: കേരള കർഷകൻ,
1: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി. എഫ്എം പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയിലെ വെല്ലുവിളി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്കുള്ള ആദ്യഘട്ട ധനസഹായ വിതരണവും 1 മാസത്തെ സൌജന്യ കാർഷിക സംരംഭകത്വ വികസന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിച്ചു. പാലക്കാട് മലമ്പുഴയിലെ ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Collywood hit.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് കിഷോർ കുമാർ, ചിത്രം ആൻ മിലോ സജ്ന.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: അടുത്ത ഗാനം പാടിയത് ശ്രേയാ ഘോഷാലും വാജിദും. ചിത്രം മേ ഓർ മിസസ് ഖന്ന.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ഇളയ നില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്

0: ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: ഹം ആപ്കെ ദിൽ മേ രഹതേ ഹേ ഈ ചിത്രത്തിനു വേണ്ടി അനുരാധ പൊതുവാൾ, കുമാർ സാനു എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം മുകേഷും ആശാ ഭോസ്ലെയും പാടിയ ഗാനം, ചിത്രം ഫിർ സുബഹ് ഹോഗി.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
2: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്വേഴ്സ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
7: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 6 മണി. എഫ്എം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. ആധുനിക സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ കോഴിക്കോട് നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും തിരുവമ്പാടി അൽഫോൺസ കോളേജും ചേർന്ന് തുഷാരഗിരിയിൽ ട്രക്കിംഗ് സംഘടിപ്പിക്കുന്നു. സീനിയർ വനിതകൾക്കായുള്ള സീച്ചം ട്രോഫിയിൽ പോണ്ടിച്ചേരിയെ 5 വിക്കറ്റിന് കേരളം പരാജയപ്പെടുത്തി. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: 103.6 റിയൽ എഫ്എം
1: ഗാനകേളിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ഗാനം പാടിയത് യേശുദാസും ജാനകി ദേവിയും. ചിത്രം ഏപ്രിൽ 18. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി കരിമ്പനപ്പാലം വടകര ചെമ്പ്ര റോഡ് പേരാമ്പ്ര വയനാട് റോഡ് കുറ്റ്യാടി.
3: കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: പൂവച്ചൽ ഖാദറും ജോൺസണും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചേതന സെന്റർ ഫോർ

0: വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: കൈതപ്രവും ജോൺസണും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം തലയണ മന്ത്രം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് വേണുഗോപാലും സുജാതയും.

0: ഗാനകേളി വീണ്ടും 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും.
1: ഗാനകേളി
2: One 103.6 Real FM.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സർക്കാർ വിദ്യാർത്ഥിയും ഓർ നൌജവാനോ കി ആകാംക്ഷാവും കോ പൂരാ കർനെ ഓർ ഉൻകെ കല്യാണ് കെ പ്രതി പൂരി തരഹ് സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്താ കോ സുൻനാ ഉസ്കാ സമാധാൻ കർനാ യെ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച്

0: നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും SP മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DYSP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലിം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി P. രാജീവ്. ഇക്കാര്യത്തിൽ BJP അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ P. രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ K. സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി B. അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി

ആയി നാലാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് രണ്ടിനാണ് ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം മഴ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: അടുത്ത ഗാനം പാടിയത് പി സുശീല, ചിത്രം ഏദൻ തോട്ടം, ഗാനരചന സത്യൻ അന്തികാട്, സംഗീതം ശ്യാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒ എൻ വി കുറുപ്പ്, രഘുനാഥ് സേത് എന്നിവർ ചേർന്നിരിക്കുക അടുത്ത ഗാനം ആരണ്യകം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസ്.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളി ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 7 മണി. FM പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി മറ്റന്നാൾ വരെ നീട്ടി. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് 30 നടക്കുമെന്നും ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. MC റോഡിലെ കാലടി ശ്രീശങ്കര പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതിനാലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വെനീസിയ ബാത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി 103.6 റിയൽ എഫ്. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷ മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: ये अत्यंत दुर्भाग्यपूर्ण है कि हमारे देश के छात्रों और नौजवानों को कुछ लोग अपने राजनीतिक स्वार्थों की पूर्ति के लिए एक राजनीतिक औजार के रूप में इस्तेमाल करने का प्रयास कर रहे हैं. प्रधानमंत्री मोदी जी के नेतृत्व में हमारी सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है.
0: ആധുനിക സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.

0: കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120+ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിങ്ങിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാ വിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലമൊരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ

ഏറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവെ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. യുവജനങ്ങൾ പലതരത്തിലുള്ള അഡിക്ഷനിൽ പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ മുൻ ആർക്കൈവിസ്റ്റും സൈക്കോളജിസ്റ്റുമായ ബീന ജയകുമാറാണ്. സ്വാഗതം മാഡം.
1: സന്തോഷം.
0: അഡിക്ഷൻ എന്നതിന് സൈക്കോളജിക്കലായി എങ്ങനെ വ്യാഖ്യാനിക്കാനാവും?
1: ആസക്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ക്ലയൻസ് വരുന്നതാണ്. അപ്പോൾ ആസക്തി അഥവാ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധനം നിർബന്ധപൂർവം ആൾ തേടുകയും കഴിക്കുകയും ചെയ്യുക, എന്നിട്ട് പക്ഷേ അതിനകത്ത് ദോഷപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടുന്ന ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് ഈ ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ. ശരിക്കും ഇത് മനഃശാസ്ത്രപരമായി ആസക്തി എന്ന് പറയുമ്പോൾ ആസക്തി എന്നല്ല ഇതിനകത്ത് പറയുന്നത്, മനഃശാസ്ത്രപരമായ ആശ്രിതത്വത്തെയാണ് പറയാറുള്ളത്. നമ്മുടെ DSM-ലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് ആശ്രിതത്വം എന്ന് തന്നെയാണ്. മനസ്സും ശരീരവും ഒരു പദാർത്ഥത്തെ ആശ്രയിക്കുന്ന പ്രക്രിയ.
0: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ആസക്തികൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ?
1: ഇപ്പൊ കണ്ടുവരുന്നത് ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിമിങ്. ഇത് ഇത്രയുമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ, സോഷ്യൽ മീഡിയ, റീലുകൾ, ഇവയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ജാഗ്രത കാണിക്കണം?
1: ശരിക്കും ഈ സോഷ്യൽ മീഡിയ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ അത് കൂടാതെ തന്നെ വേറെയും കുറേ ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി നമുക്കൊരു വേദി ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യവനിയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കൊണ്ട്. പക്ഷേ കോവിഡിന് ശേഷം ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും പ്രചാരം വന്നത്. അമേരിക്കൻ സ്റ്റഡീസ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കാത്തവരെക്കാളും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയൊക്കെ വളരെ കൂടുതലായി. ഇപ്പൊ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, എന്ത് ഏത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം ഏത് വേണം എന്നല്ല നമ്മൾ നോക്കുന്നത്, പകരം എന്തും ഏതും എന്ത് കിട്ടിയാലും നമ്മൾ നോക്കുക കാണുക ആ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോ സോഷ്യൽ മീഡിയ ഇതുകൊണ്ട് ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കുറയുന്നുണ്ട് നമുക്ക്. അതിന് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ഭയങ്കര സന്തോഷത്തിൽ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് ആടിപ്പാടി നടക്കുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മൾ നമ്മളെയും ആ സെലിബ്രിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു അസൂയയും നമ്മോട് നമ്മളെ കമ്പയർ ചെയ്യാണ്, അപ്പോഴെന്തോ സംഭവിക്കുന്നത് നമ്മളൊരു വെറുപ്പും ഉണ്ടാകും. അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും അവിടെ നഷ്ടപ്പെടുന്നു. പിന്നീട് അതുകൂടാതെ നമ്മളുടെ ആ ഫോക്കസ് ഒക്കെ കുറയ്ക്കുന്നു. ഇത് ഇപ്പോഴും പല കമ്പനികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മൊബൈൽ അവർ വർക്കിംഗ് അവേഴ്സിൽ മൊബൈൽ ബാൻഡാണ്. കാരണം

0: എംപ്ലോയീസിന്റെ ഫോക്കസ് പോവും. അവർ ആ സമയത്ത് വർക്കിംഗ് ടൈമിലൊക്കെ ഇരുന്ന് ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് ആ ഫോക്കസ് പോവും. കാരണം അതിലങ്ങ് അഡിക്റ്റഡ് ആണ് ആൾക്കാരെല്ലാവരും. അടുത്ത വേറൊന്ന് പറഞ്ഞാല് മനുഷ്യനുമായുള്ള നമ്മുടെ കണക്ഷൻ. മനുഷ്യർ തമ്മിലുള്ള അകലം കുറയുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. പക്ഷേ മനുഷ്യ മനസ്സ് തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്തത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവരുമായി നമ്മൾ ഇരുന്നങ്ങ് ചാറ്റ് ചെയ്യുകയാണ് എത്രയോ സമയം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത മുറിയിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതുപോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നമുക്ക് സ്ട്രെസ് ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. സോഷ്യലൈസേഷൻ കൊണ്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉണ്ടാകുകയും സ്ട്രെസ് കുറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സോഷ്യലൈസേഷന്റെ പ്രാധാന്യം കുറയുന്നു.
1: ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ പറയാമോ?
0: ഇതിനകത്ത് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോൺ ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഇത് തന്നെയാണ് അഡിക്ഷൻ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അത്. ഒന്ന് ഒരു ഇപ്പൊ റീല് തന്നെയാണെങ്കിൽ ഒന്ന് കണ്ടു അത് മാറ്റി മാറ്റി. ശരിക്കും പറഞ്ഞാൽ ചില സമയം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കും, അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരെണ്ണം കാണുന്നത്. ഒന്ന് പോയി ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് അതിന്റെ മേളിൽ അങ്ങ് പോവുകയാണ്. ഇത് തന്നെയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു പരവേശമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല്. ഈ ഫോണൊന്ന് മാറ്റി വെച്ച് അതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരുമാതിരി ഒരു വെപ്രാളം പോലെ. ഇത് ശരിക്കും ഒരു വിഡ്രോവൽ സിംറ്റം ആണ്. കാരണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു പരവേശം. പിന്നെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന താല്പര്യത്തിന് പുറത്ത് നമ്മൾ പലതവണ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അത് സാധിക്കാതെ പോകുന്നു. നമുക്ക് അങ്ങനെയുള്ള അൺസക്സസ്ഫുൾ ആയ കുറെ ട്രയൽസ് ഉണ്ടാകുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയും മാനസികമായും വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടെ ഇവയെക്കൊണ്ട് പ്രയാസമുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫോണ് ചിലപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന അവിടെ നിന്ന് പലയിടത്ത് നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട്, അത് ശരിക്കും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഈ ഫോണാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് ഇതിലൊക്കെ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി നോക്കിയില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഔട്ടായി പോകുമോ? എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണമെന്ന് തോന്നൽ.
1: നമ്മളിൽ പലരും ദിവസവും മണിക്കൂറുകൾ ഫോൺ നോക്കി ചിലവഴിക്കാറുണ്ട്. അതിനുള്ള പരിഹാരമായി ഡിജിറ്റൽ ഡയറ്റ് പറഞ്ഞു വരുന്നു. ഒരു യുവാവിന് ഡിജിറ്റൽ ഡയറ്റ് എങ്ങനെ പാലിക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
0: നമുക്കത് ഡിജിറ്റൽ ഡയറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സും കൂടെ വേണം. നമുക്കതിന് പിന്നെ എനിക്കിതിൽ നിന്നൊന്ന് ഒഴിവാകണം എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് ഈ ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഡിജിറ്റൽ ഉപകരണങ്ങൾ ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഈ ഡിജിറ്റൽ ഡീടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തലച്ചോറിനെ നമുക്കൊന്ന് പുനഃസജ്ജമാക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒക്കെ പറ്റും. മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ തന്നെ നമുക്ക് ഈ ഡീടോക്സ് കൊണ്ട് പറ്റും. പക്ഷേ നമ്മുടെ സാമൂഹിക ബന്ധത്തെയും വൈകാരിക ബുദ്ധിയെയും നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ട് എന്നുവെച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ടും ആ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ പറ്റും. കൂടാതെ കുടുംബാംഗങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ട് ഒക്കെ ബന്ധം മെച്ചപ്പെടുത്താനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ സ്ക്രീനുകൾ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം മെലാറ്റോണിൻ എന്ന ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. നമുക്കൊരാഗ്രഹം ഇതൊന്ന് 3 ദിവസത്തേക്ക് മാറ്റിയാലോ എന്നുള്ളത്. പക്ഷേ ഈ 3 ദിവസത്തേക്ക് മാറ്റുക പൂർണ്ണമായും ഈ ഡിജിറ്റൽ ഇവ മാറ്റുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ലെങ്കിലും ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ചെറിയ ചെറിയ വിദ്യകളിലൂടെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നോക്കാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. വെച്ചിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ്, അതുമല്ല ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകേണ്ട ഇതുമാണ്, അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ്, ഒന്നും സംഭവിച്ചില്ല. ഞാൻ അത്രയും സമയം മാറ്റി തന്നെ വെച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ല, എനിക്ക് നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റി. അപ്പോൾ അത് തന്നെയാണ് ഇത്. അതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം തോന്നുന്നതാണ് ഇതൊന്നും പറ്റുകയല്ല എന്ന്. അങ്ങനെയല്ല, ഒക്കെ സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ. അപ്പോൾ ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. പിന്നീട് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണ സമയം, ഉറക്കത്തിന് മുമ്പുള്ള സമയം തുടങ്ങി ഒരു ദിവസത്തെ ചില മണിക്കൂറുകൾ ഫോൺ രഹിത സമയമായിട്ട് നമ്മൾ അങ്ങ് ക്രമീകരിച്ചാൽ മതി. പിന്നെ ഫോൺ നിരന്തരം പരിശോധിക്കാനുള്ള പ്രേരണ കുറയ്ക്കുന്നതിന് നമ്മൾ സൈലന്റ് മോഡ് ഉപയോഗിക്കുകയോ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ നോക്കാനുള്ള ഒരു ടെൻഡൻസി

0: നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഫോണിന് നമുക്ക് ഈ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ള ഒരു ശീലമാണ്, നമ്മളത് നോക്കും. പിന്നീട് ഓഫ്ലൈൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ, ഓഫ്ലൈൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ്, വായന, വ്യായാമം, യാത്ര, ഇതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്, മെന്റലിയും വളരെ നല്ലതാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കാൻ ഒന്ന് നോക്കണം. ഇപ്പം നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാൻ പറ്റും. ഇടയ്ക്ക് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സാപ്പൊക്കെ ഫുള്ളായിട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടാണ് നമുക്കത് എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്. അതങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നന്നായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റിയാൽ. പിന്നെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ക്രീൻ ഓഫ് ആക്കുന്നത് നന്നായിരിക്കും.
1: മദ്യവും മയക്കുമരുന്നുകളും യുവാക്കളിൽ പടർന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? കൗതുകം, സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ഇതിൽ ഏതാണ് ഇതിന്റെ വേരുകൾ?
0: ഇതെല്ലാം ഉണ്ട്. ഈ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഇതിന്റെ കാരണങ്ങൾ നോക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നതെന്ന്. ഒന്നാമതായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടുകാര്, വീട്ടില് പേരൻസും കുട്ടികളും തമ്മിലോ ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അവർ തമ്മിലൊന്നും സംസാരിക്കാനോ പ്രശ്നങ്ങൾ ആരായാനോ ഒന്നും സമയമില്ല. എല്ലാവരും തിരക്കുകളാണ്. അവർക്ക് കുറച്ച് സമയം കിട്ടിയാൽ എല്ലാവരും മൊബൈലോ അല്ലെങ്കിൽ മൊബൈലുമായിട്ടിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് കുട്ടികളിലായാലും ആർക്കായാലും ഒരു ഒറ്റപ്പെടൽ, വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മദ്യം, മയക്കുമരുന്ന് ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ ഫാമിലീസും ക്ലയൻസിനോടൊക്കെ പറയാറുള്ളതാണ്, ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എൻ്റെ മോനോ മോളോ ആണ് എൻ്റെ അടുത്തിരിക്കുന്നത് എങ്കിൽ അവനോ അവൾക്കോ ഉണ്ടാകുന്ന ചേഞ്ചസ് ഞാൻ നോട്ടീസ് ചെയ്യും. ആ അതെങ്ങനെയാണല്ലോ, എന്ത് പറ്റി എന്നൊരു ചോദിക്കും. അതുപോലെ അത് ഓഫീസിലോ സ്കൂളിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ എനിക്ക് അറിയാനും ഒക്കെ സാധിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, അതുപോലെ ഈ പിന്നെ ആഹാരം കഴിക്കുന്ന സമയം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇന്നതൊക്കെ അവിടെ സംഭവിച്ചു, ഇതൊക്കെ പറയാനൊക്കെയുള്ള ഒരു വേദിയാണ് ആയിട്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം എല്ലാവരും ചേർന്നിരുന്ന ആഹാരം കഴിക്കും. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പിയർ ഗ്രൂപ്പ് പ്രഷറാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ്, നീ വാടാ നമുക്ക് ഇത് പിന്നെ ഇച്ചിരി വെള്ളം അടിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വിളിക്കുന്ന സമയത്ത് പോകാതിരുന്നാൽ അവിടെ ഒരു നാണക്കേട് പോലെയാണ്. അപ്പോ കൂടെ നടക്കുന്നവരെ ഫ്രണ്ട്സ് എന്നിവരുടെ പ്രഷർ കൊണ്ട് അങ്ങനെ നിർബന്ധിക്കും അവര്. അപ്പോ അതിന് അങ്ങനെ കൂടെ പോകുന്നു. പക്ഷെ ഇത് പോകാതിരുന്നാല് ഞാൻ സ്മാർട്ടല്ല എന്ന് അവര് കളിയാക്കും. കളിയാക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ടാകും. അപ്പോ അത് സ്മാർട്ടാണ് എന്ന് കാണിക്കാൻ പിന്നെ കൂടെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് ആകാൻ ലഹരി വേണം എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ പോകുന്നത്. അതുപോലെ ഞാനിപ്പോ അവരോട് കൂടിയില്ലെങ്കിൽ എനിക്ക് അവരുടെ കമ്പനി നഷ്ടപ്പെടും, അതൊരു പ്രശ്നമാണ്. കാരണം പിന്നെ അവരെന്നോട് കൂടത്തില്ല, ഓ അവനെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ചിന്താഗതി അവർ കാണിക്കുമ്പോഴത്തേക്കും അത് വിഷമം. പിന്നീട് സ്ട്രെസ്, സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയ്ക്ക് സാധാരണ സെൽഫ് മെഡിക്കേഷൻ ആയിട്ടും സ്വന്തമായിട്ട് മരുന്ന് പോലെയാണ് ഇത് ഉപയോഗിക്കാറ്, ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള, അധികം സംസാരിക്കാത്തവർ, ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി, ഫ്രണ്ട്സിന്റെ ഒപ്പം മൈലേജ് കിട്ടാനായിട്ട്, അവരുടെ ഇൻസെക്യൂരിറ്റി മാറ്റാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്.
1: ഇത്തരം ആസക്തികൾ ഒരാൾക്ക് ശാരീരികവും മാനസികവുമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബ്രെയിനുമായി ഇന്ററാക്ട് ചെയ്യുന്നതും പിന്നീട് മൈൻഡ് സെറ്റിനെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ഈ ഡ്രഗ്സിനെ, ഇതിനെ 3 നമ്മൾ തരംതിരിക്കും. ഒന്നാമത്തേത് ഡിപ്രസൻസ്. ഡിപ്രസൻസിനകത്താണ് ഈ ആൽക്കഹോളും കഞ്ചാവും ഒക്കെ വരുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാല് ഈ ഡ്രഗ്സ് ഒക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ തന്നെയാണ് ബാധിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ, അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷന് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നു. രണ്ടാമതായിട്ട് സ്റ്റിമുലൻസ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നവയാണ്, അത് കൊക്കെയിനെ, നിക്കോട്ടിനെ, മെത്താഫിറ്റോമിനെ ഇവയൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ സ്പീഡപ്പ് ചെയ്യുന്നവയാണ്. താൽക്കാലികമായിട്ട് കുറച്ച് ഉണർന്നിരിക്കുക, ജാഗ്രത പുലർത്തുക, ആത്മവിശ്വാസവും ഊർജ്ജസ്വലമായി തോന്നിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആയിരിക്കും ഇവയൊക്കെ. പക്ഷേ ഇവ പിന്നീട് ഉണ്ടാക്കുന്നത് അഗ്രഷനും ആങ്സൈറ്റിയും ഉറക്കമില്ലായ്മയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ആൾക്കാരുടെ ബി പി, ഹാർട്ട് റേറ്റ് കൂടുക, ബോഡി ടെമ്പറേച്ചർ ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നതാണ്.

0: അടുത്തത് ഹാലൂസിനോജൻസ് ആണ്. അതെന്ന് പറഞ്ഞാല് കെറ്റാമൈൻ, LSD, MDMA ഇതൊക്കെ അതിനകത്താണ്. സറൗണ്ടിങ്ങിനെ പറ്റി അവയർ അല്ലാതാകുന്ന ഒരു തരം ഡ്രഗ്സ് ആണിത്. അവയർനെസ് ഉണ്ടാകുന്നില്ല, അവ ചേഞ്ച് ആകുന്നു. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു എവിടെയാണ് എന്താണ് എന്നുള്ള ഒരു ചിന്താഗതി അല്ല, നമ്മൾ വേറെ ലോകത്താകും. മറ്റുള്ളവരുമായി വ്യക്തമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുകയല്ല. പിന്നെ ഉറക്കമില്ലായ്മ, ഡ്രൈ മൗത്ത്, ഇൻക്രീസ്ഡ് എനർജി, പെട്ടെന്ന് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അപ്പോ അങ്ങനെ റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങൾ പിന്നെ പറയുന്നു. അതെന്ന് പറഞ്ഞാല് മാലാഖമാരെ കാണുന്നു, പല ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇവയെല്ലാം ഹാലൂസിനോജൻസ് ആണ്. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതുണ്ടാകുന്നത്.
1: കുറച്ച് ആളുകൾ ഗെയിമിംഗ് അഡിക്ഷൻ കൊണ്ട് രാത്രി മുഴുവൻ കളിക്കാൻ വേണ്ടി സ്ലീപ്പ് സൈക്കിൾ തന്നെ ഇല്ലാതാക്കുന്നത് കാണാറുണ്ട്.
0: നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിംഗ് കൊണ്ട് ഗുണങ്ങളുണ്ട്, ഗെയിംസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇമാജിനേഷൻ ഉണ്ടാകുന്നുണ്ട്, ഇമാജിനേഷൻ നമുക്ക് കൂടുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുന്നു, പിന്നെ അതുപോലെ മെമ്മറി കൂട്ടുന്നു, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അവ അഡിക്ഷൻ ആകുമ്പോഴാണ് പ്രശ്നം. ഗെയിംസ് പലതും ഡിസൈനർമാരുണ്ടാക്കിയവയാണ്. അതെങ്ങനെ, ഒരു സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഹെൽപ്പോടുകൂടിയാണ്. കാരണം സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നവരുടെ മനസ്സ് മനസ്സിലാക്കി അവർക്ക് മടുപ്പുണ്ടാകാതെ വീണ്ടും വീണ്ടും കളിക്കത്തക്ക രീതിയിൽ ടാസ്കുകൾ നിറച്ച് ഒരു ഗെയിംസ് ഉണ്ടാക്കും. ഈ ഗെയിംസ് കളിക്കുന്നവർ ഒരു വെർച്വൽ വേൾഡിലേക്ക് വരികയും ഗെയിംസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഇതിലേക്ക് മാത്രമായിരിക്കും കളിക്കുന്നവരുടെ ശ്രദ്ധ. ഈ വെർച്വൽ വേൾഡിൽ ഒരു ക്യാരക്ടറായി മാറുന്നു ഈ കളിക്കുന്ന ആള്. കൂടെ കളിക്കുന്നവരെ അറിയത്തില്ലായിരിക്കും, എന്നാലും അവർ യഥാർത്ഥ ഫ്രണ്ടായി മാറും. പിന്നെ പൈസ വെച്ചുള്ള കളിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം പൈസ ലഭിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ലഭിക്കുമെന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് അങ്ങനെ അതിന്റെ ഗെയിംസിന് ഈ ടാസ്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: പലപ്പോഴും മനുഷ്യർക്ക് ഇവയ്ക്ക് മേലുള്ള അഡിക്ഷനെ കുറിച്ച് അവേർനെസ് തന്നെ ഇല്ല. അതിന്റെ ഭാഗമായിട്ടാണ് പലരും മാറുവാൻ തയ്യാറാകാത്തത്. എങ്ങനെ അവരെ പതിയെ ഇതിനെ കുറിച്ച് ബോധവാന്മാരാക്കും?
0: പലരും നല്ല മെജോറിറ്റി ആൾക്കാരും ഇത് സമ്മതിക്കാറില്ല, ഞാൻ അഡിക്റ്റഡ് ആണ് എന്ന്. ആദ്യം ഇവരോട് ഒരു അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉപയോഗിക്കും, എത്ര എന്താണ്, എത്ര കളിക്കുന്നു, എങ്ങനെയുള്ള ഒരു അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ആദ്യം അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ്, അതായത് എത്ര സമയം കളിച്ചാലാണ് ഒരു അഡിക്ഷൻ ഉള്ള ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെ മനസ്സിലാക്കാം. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് സെൽഫ് അനലൈസിസ് നടത്താം. താങ്കൾ എത്ര പ്രാവശ്യം എത്ര സമയം കളിക്കുന്നു, അങ്ങനെയൊന്ന് തിരിച്ചു ചോദിക്കാം നമുക്ക്. അപ്പൊ ആ സെൽഫ് അനലൈസിസ് നടത്തി കഴിയുമ്പോൾ, അങ്ങനെ അഡിക്റ്റഡ് ആണെന്ന് അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവർക്ക് അവരെ പറ്റി ഒരു ഈ സെൽഫ് അവയർനെസ് കൊടുത്തിട്ട് അവരാരാണെന്നും ലൈഫിന്റെ പർപ്പസ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്നും, അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്നും ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അവർക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, പേരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനോടൊക്കെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെ കാണിക്കണം. പിന്നീട് അവർക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹത്തെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴും, അങ്ങനെ ആകുമ്പോഴേ ഒരു ആരോഗ്യപരമായ വളർച്ച ഉണ്ടാകുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ അവർക്ക്, പിന്നെ ഹോബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, സെൽഫ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഇവയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ അവരുടെ ഡെവലപ്മെന്റൽ നീഡ്സ് മനസ്സിലാകും. ഇതൊക്കെ കൂടെ അവർ അംഗീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.
1: ചിലപ്പോഴൊക്കെ അഡിക്ഷനിലായവർക്ക് സ്വയം ഒരു കുറ്റബോധമോ ഒരു ഗിൽറ്റോ ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ തിരിച്ചു വരാൻ കഴിയാതെ പോകുന്നു. അതുപോലുള്ള നിലയിലുള്ളവർക്കായി എന്ത് ബോധവൽക്കരണങ്ങൾ കൊടുക്കാമെന്ന് കരുതുന്നു?
0: ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ആ ഗെയിമിങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് പിന്നെ ഈ ഗാംബ്ലിങ്ങിൽ കളിച്ച ഒരു മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത് വേണ്ട, അദ്ദേഹത്തിന് അറിയാം പൈസ പൊക്കൊണ്ടിരിക്കുകയാണ്, 75 വീട് വയ്ക്കാനുള്ള 75 ലക്ഷം രൂപ പോയി, പല പല പല കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആ സമയത്തുള്ളിൽ ഉണ്ടെങ്കിലും നമ്മളൊരു പടുകുഴിയിൽ വീണ പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എങ്ങനെയും ഞാൻ അടുത്തതിൽ നേടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറേ പേരെ കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ കുറച്ച് ഗിൽറ്റ് തോന്നിക്കഴിഞ്ഞാൽ അവർ തിരികെ വരിക എന്നുള്ളത്, നമ്മൾ ആദ്യം അവർക്ക് കുറച്ച് കൗൺസിലിംഗ് കൊടുത്ത് പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ട് അവരോടൊരു ഒരു ടാർജറ്റ് ഓറിയന്റഡ് ആകണം. എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് പതുക്കെ പതുക്കെ അവരെ ഇങ്ങനെ കൊണ്ടുവരാം നമുക്ക്. ഇപ്പൊ ഒരു 15 ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമുക്കത് 14 ആക്കാം, പിന്നെ 13 ആക്കാം, അങ്ങനെ അങ്ങനെ പതുക്കെ കൊണ്ടുവരാം.

0: വരിക എന്നതാണ് ഇതിന്റെ ശരിയായ മാർഗം. പിന്നെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, ഇവരെ ട്രിഗർ ചെയ്യുന്നത്, ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ട് ഇല്ലായ്മയോ എന്തൊക്കെയാണ് ഇതിലേക്കൊക്കെ ഇവർ പോകുന്നതിന്റെ, അപ്പൊ ആ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി, പിന്നീട് പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽപ്പോടുകൂടി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക. കാരണം ഈ ഫാമിലി മെമ്പേഴ്സ് പിന്നീട് വീണ്ടും ഇവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഇവർ രക്ഷപ്പെട്ടു വരികയില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരെ പറ്റി ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയ ശേഷം അവർ ആരാണെന്ന്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പിക്കുക. ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റി നിൽക്കുന്ന സമൂഹം, പേരൻസ്, ഫാമിലി, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനൊക്കെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അവര് ഇത് എന്ത് വന്നാലും പിന്നീട് അതിലേക്ക് പോകരുത്, പോകാതെ നമ്മൾ നല്ല കാര്യം തന്നെയാണ്, അത് വേണ്ട എന്ന തരത്തിൽ മാറ്റി അതിനെ മറക്കാൻ കഴിയണം.
1: തെറാപ്പി, കൗൺസിലിംഗ് എന്നിവ എത്രത്തോളം സഹായകരമാണെന്നും അതിലേക്ക് ആരെല്ലാം എത്തേണ്ടത് എന്നുമുള്ള വിശദീകരണം തരാമോ?
0: പുറത്തു കിടക്കുന്നവര് അവരെത്രമാത്രം അഡിക്റ്റഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. തുടക്കത്തിലാണെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് വളരെ നമുക്കൊരു കുറച്ച് സിറ്റിംഗ് കൊണ്ടൊക്കെ നോർമലാക്കി എടുക്കാം ആളെ. എന്നാൽ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കൗൺസിലിങ്ങിനോടൊപ്പം മെഡിസിനും കഴിക്കേണ്ടതായിട്ട് വരും, സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതായിട്ടും കൂടെ വരും. അത് വരുമ്പോൾ കൗൺസിലിങ്ങിൽ അഡിക്റ്റഡ് ആയാളെ കൗൺസിലിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അദ്ദേഹത്തെ ചെയ്യുന്നതിനോടൊപ്പം പിന്നെ ചെയ്യേണ്ടത് കൂടെ താമസിക്കുന്നവരെ, ഫ്രണ്ട്സ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ലെവലിൽ നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരെയും ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ് യഥാർത്ഥ സ്ഥിതി, അദ്ദേഹം പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാനൊക്കെയല്ല, അപ്പം എന്താണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സോ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് CBT കൊടുക്കാം, എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കാം. പിന്നെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നിങ്ങനെ സൈക്കോ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇവരെ അഡിക്ഷന് ശേഷം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ.
1: ജീവിതത്തിൽ ഒരു ഹെൽത്തി ബാലൻസ് നിലനിർത്താൻ നമ്മുടെ ദിനചര്യയിൽ എന്തെല്ലാം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്?
0: ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യന് ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കൊണ്ടാണോ ഞാൻ നന്നാവുന്നത് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ഇത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാകും. കാരണം ഇത് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന ആളാണ് ഞാനും. ഞാൻ അത് കഴിഞ്ഞ് ഇതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ് ഉണ്ടായത്. നമുക്ക് ആദ്യം നോക്കാവുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക, നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു കെയറിങ്, അത് നമ്മുടെ കോൺഫിഡൻസ് എന്തായാലും കൂട്ടും. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും നമ്മളിൽ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്ത് നമ്മൾ വേണ്ട ചെയ്യണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. സെൽഫ് ലവ് വേണമെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മിററിന്റെ മുമ്പിൽ പോയി നിന്ന് ചിരിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറയണം, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന്. എന്തിനു മറ്റുള്ളവരുടെ സ്നേഹം വേണം, നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പോഴും മനസ്സിലാകും നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്ന്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, എല്ലാത്തോടും നമ്മൾ നന്ദി പറയണം, നമുക്കുള്ളതിനോടും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇല്ലാത്തതിന്, നമ്മൾ മനുഷ്യർ എപ്പോഴും ഇല്ലാത്തതിനെ അതില്ല ഇതില്ല ഓൾവേസ് കംപ്ലൈനിങ് ആണ്, അതല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ നന്ദി പറയുക. അതുപോലെ ഓരോരോ, പിന്നെ നമ്മളെ ഈ മനുഷ്യജന്മം തന്നതിന് നമ്മുടെ പിന്നെ മാതാപിതാക്കളോട് നന്ദി പറയാം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് പരിപാടി, അങ്ങനെയല്ല. നമ്മൾ ആ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മളത് മാക്സിമം പറയുക എന്നതാണ്. അൺകണ്ടീഷണലായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഔട്ട്കമ്മിനെ ഒന്നും നോക്കരുത്. എക്സാം എഴുതുന്നു, ജയിക്കുമോ തോക്കുമോ ഒന്നും നോക്കണ്ട, നമ്മൾ വർക്ക് ചെയ്യുക, അൺകണ്ടീഷണലായിരിക്കണം. പിന്നെ ബി ട്രൂ ടു യുവർസെൽഫ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്തു പറയുന്നു എന്ന് നോക്കണ്ട, നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇയാൾ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആകൂ, അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മൾ നമ്മളോട് ട്രൂ ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ നമ്മളോട് എപ്പോഴും ആത്മാർത്ഥത കാണിക്കുക നമ്മൾ. പിന്നീട് ബി കൈൻഡ്, ചുറ്റുമുള്ളവരെ സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ ഒരു സഹായം ചെയ്യാം. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ഞാൻ എന്നാലും അവനത് ചെയ്തു കൊടുത്ത് അങ്ങനെയുള്ള കംപ്ലയിൻസ് വേണ്ട.

0: നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാവരോടും ഫ്രണ്ട്ലി ആകുക, അതുപോലെ എല്ലാവരോടും ഒരു ചിരിയോടുകൂടി അവരോട് സംസാരിക്കുക, അതുപോലെ തർക്കിക്കാതിരിക്കുക. അടുത്തത് സ്റ്റേ ബിസി, സ്റ്റേ പ്രൊഡക്റ്റീവ്. ആ രണ്ട് തരത്തിൽ ബിസി ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, അപ്പം നമുക്ക് വേറെ ഒന്നിനെപ്പറ്റിയും ഇങ്ങനെ പിന്നെ ചിന്തിക്കേണ്ടി വരുന്നില്ല. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകണം എപ്പോഴും. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അത് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി. പിന്നെ നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാടിലെത്തും, ജീവിതം കൂടുതൽ ആസ്വദിക്കാം. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഞാൻ പറഞ്ഞു കേട്ട ഒന്നാണ്, അത് പറയാം. മയക്കുമരുന്ന് പറക്കാൻ ചിറകുകൾ തന്നു, പക്ഷേ അവ എൻ്റെ നീലാകാശത്തെ എന്നിൽ നിന്നും അപഹരിച്ചു. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മളിൽ നിന്നും അപഹരിക്കുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.
1: നന്ദി.
2: യുവവാണി

FM പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്യ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ഭൂജല വകുപ്പ് പുതുതായി വാങ്ങിയ അത്യാധുനിക കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റിന്റെയും 16 വാഹനങ്ങളുടെയും ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം അമ്പലമുക്ക് ജലവിജ്ഞാന ഭവനിൽ മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ചു. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: The Real FM 103.6.
2: Art Cafe. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്ത രവീന്ദ്രൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്ര പ്രദർശനത്തിന് ശ്രദ്ധേയമായ തുടക്കമായി. പ്രശസ്ത ചിത്രകാരൻ വത്സൻ കൂർമകൊല്ലേരി ഉദ്ഘാടനം നിർവഹിച്ച ഈ പ്രദർശനം ജൂലൈ 20 മുതൽ 25 വരെ കലാസ്വാദകർക്കായി തുറന്നിരിക്കും. പൂർത്തിയാകാതെ പോയ ഒരു സ്വപ്നത്തിന്റെ പ്രതിധ്വനികളെ നിറങ്ങളിലൂടെയും വരകളിലൂടെയും ആവിഷ്കരിക്കുന്ന ഈ കലാവിരുന്നിന്റെ ക്യൂറേഷൻ നിർവഹിച്ചിരിക്കുന്നത് സുനിൽ അശോകപുരമാണ്. വ്യത്യസ്ത കലാശൈലികളും ചിന്തകളും ഒത്തുചേരുന്ന ഈ പ്രദർശനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 70-ലധികം ചിത്രകാരന്മാർ അവരുടെ സൃഷ്ടികളുമായി പങ്കുചേരുന്നു. ഓരോ ചിത്രവും ഓരോ കലാകാരന്റെ കാഴ്ചപ്പാടും അനുഭവവും സൃഷ്ടിപരമായ ചിന്തകളും പ്രേക്ഷകരുമായി സംവദിക്കുന്ന അപൂർവമായൊരു കലാനുഭവമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്രകലാ പ്രദർശനത്തിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളും അതിന് രൂപം നൽകിയ ആശയങ്ങളും ഈ പ്രദർശനത്തിൽ പങ്കാളികളായ കലാകാരന്മാരുടെ അനുഭവങ്ങളും കലാവിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ആർട്ട് കഫേയിൽ ഇന്ന്.
1: നമസ്കാരം, ഞാൻ സുനിൽ അശോകപുരം. ആർട്ട് ഗാലറിയിൽ ചിന്തരവി ഫൗണ്ടേഷന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു എക്സിബിഷൻ, അത് ക്യൂറേറ്റ് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഇത് ചിന്തരവി ഫൗണ്ടേഷൻ എല്ലാ വർഷവും ചിന്തരവി അനുസ്മരണവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ വിഷയമായിട്ട് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എടുത്തിട്ട് സ്പീച്ച് ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യം എൻറാമാണത് ചെയ്യുന്നത്. ചിന്തരവി ഫൗണ്ടേഷൻ്റെ ചിന്തരവി അനുസ്മരണ സ്പീച്ച് നടത്തുന്നത്, അതിൻ്റെ സബ്ജക്റ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും അതുപോലെ തന്നെ ചിന്തരവി അവാർഡ് പുരസ്കാരം ഓരോ വിഷയത്തിലും വളരെ പ്രധാന. കഴിഞ്ഞ പ്രാവശ്യം ലിംബാളൊക്കെ ആയിരുന്നു. നടി ഭാവനയ്ക്കാണ് ഈ പ്രാവശ്യത്തെ ചിന്തരവി പുരസ്കാരം നൽകുന്നത്. ആദ്യമായിട്ട് ഇത്തവണ ചിന്തരവിയുടെ പ്രധാന മേഖലയായ ട്രാവലോഗ് പോലെ തന്നെ പുള്ളീൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയായിരുന്നു ചിത്രകല. ചിത്രം വരയ്ക്കുന്നില്ല എന്നതൊഴിച്ച് ചിത്രകലയെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുകയും ചിത്രകലയെക്കുറിച്ചിട്ട് എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഹരിജൻ. യാരോ ഒരാൾ, ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ, ഒരേ തൂവൽ പക്ഷികൾ പോലുള്ള സിനിമകൾ ചെയ്യും, സിനിമയെക്കുറിച്ചിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ളവർക്ക്, ഞാനൊക്കെ എൻ്റെ ഒരു 80s രവീന്ദ്രൻ എഴുതിയിട്ടുള്ള, ലക്ഷ്മ ഗൗഡനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ള വളരെ ഗഹനമായ ചിത്രകല പഠനങ്ങൾ വായിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പെയിൻറ്റിങ് എക്സിബിഷനെ കുറിച്ചിട്ട് ഉള്ള ഒരു ആലോചന വന്നപ്പം, ദിവ്യേട്ടനെ പോലെയൊക്കെ തന്നെ കലയിൽ വളരെ സജീവമായിട്ട് കല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ, കണ്ടംപററി മലയാളി ആർട്ടിസ്റ്റുകളുടെ, അവർ ലോകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, ലോകത്ത് പല മ്യൂസിയങ്ങളിലും ചിത്രങ്ങളുള്ള, ലോകത്തിൻ്റെ പല ഭാഗത്തും എക്സിബിഷൻ നടത്തുകയും ഇന്ത്യയിലും വളരെ സജീവമായിട്ട് അറിയുന്ന, ഡൽഹിയിലും ബറോഡയിലും ശാന്തിനികേതനിലും ഉള്ള ആർട്ടിസ്റ്റുകളെ എല്ലാം കൂടെ കോർത്തിട്ട് ഒരു ചിത്രം ക്യൂറേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഒരു സജഷൻ വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ചിത്രം ക്യൂറേറ്റ് ചെയ്യാൻ വരുന്നത്. ഞാനത് വളരെ പ്രാധാന്യത്തോടും ഭംഗിയായും ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഞാൻ വിളിച്ച പല ആർട്ടിസ്റ്റുകളും കേരളത്തിൻ്റെ പുറത്തുള്ള, ഇന്ത്യയിലുള്ള, താമസിക്കുകയും കേരളത്തിലും വന്നിട്ട് മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ ബന്ധപ്പെടുകയും, അപ്പോൾ ഇങ്ങനെയൊരു ഷോ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വർക്കുകൾ, നിങ്ങളുടെ ഏറ്റവും സമീപസ്ഥമായി ചെയ്തിട്ടുള്ള വർക്കുകൾ ഈ എക്സിബിഷന് എക്സിബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും അതിനെ സമീപിച്ചത്. എനിക്ക് തോന്നുന്നു കോഴിക്കോടിൻ്റെ കലാചരിത്രത്തിൽ, കോഴിക്കോടിൻ്റെ ഈ ആർട്ട് ഗാലറി ചരിത്രത്തിൽ ഇതുപോലൊരു ഷോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇത് ക്യൂറേറ്റ് ചെയ്ത ആളെന്നുള്ള നിലക്ക് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. അതിൽ എല്ലാ മേഖലയിലുമുള്ള, പല കലയിൽ പല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ വർക്കുകളുണ്ട്. അതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കണ്ടിട്ടുണ്ട്. ഇതിൽ വേറെ വ്യത്യസ്തത ഉള്ളതെന്ന് വെച്ചാൽ പഠിച്ചിറങ്ങിയിട്ടില്ല ഏറ്റവും പുതിയ ജനറേഷൻ, പുതിയ തലമുറയിലെ വരയ്ക്കുന്ന ആൾക്കാരെയിൽ പരമാവധി നമ്മൾ നന്നായി ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കേരളത്തിൽ കല പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഉള്ളൊരു സമീപനത്തിൽ ഈ ഒരു ഷോ വളരെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം പബ്ലിക് കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്.
2: സുനിൽ അശോകപുരം വിളിച്ചത് ഞാനിത് വരാതിരിക്കാം

0: അതുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്നതാണ്. വാസ്തവത്തിൽ 60 കലാകാരന്മാർ ഇവിടെ ചിത്രകല പ്രദർശിപ്പിക്കുകയായി. ഞാനൊരു വലിയ ചിത്രകാരനല്ലെങ്കിൽ കൂടി ധാരാളം ചിത്രകാരന്മാരുടെ കൂടെ വളരാൻ്റെ ഒരു ഭാഗ്യം എനിക്കായിട്ട്, ഒരു കലാസ്വാദകൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും വിജയിച്ചിട്ടുണ്ട് ബോസ്. കാരണം നമ്മൾ പലരും പല കാരണവശാലും ജീവിതത്തിൻ്റെ അധിക സമയം മറ്റു കാര്യങ്ങളിൽ ഉപയോഗിച്ചു പോയി എങ്കിലും നമ്മളിപ്പോൾ ആ ആസ്വാദ ആണ് നമ്മൾ മറ്റുള്ളവരുടെ കല കാണാൻ ശ്രമിക്കുന്നത്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ചിത്രം നമ്മളെ കാണാൻ വന്നിരിക്കുക, ചിത്രം നമ്മളെ കാണുന്ന ആ അവസ്ഥ നമ്മളിൽ വലിയൊരു പോയളകം തന്നെ സൃഷ്ടി. മലബാറിലൊക്കെ വലിയൊരു മ്യൂസിയം വരേണ്ട കാലം എത്തിക്കഴിഞ്ഞു. ഏറ്റവും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന കലാകാരന്മാർ കേരളത്തിലാണ് ഇന്ന് വരെ. മലബാറിൽ ശരിക്ക് ഒരു കലാസ്ഥാപനമായ ഒരു കോളേജ് വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കലാകാരന്മാർ ഉണ്ട് കേരളത്തിലും നോർത്ത് കേരളയിലും ധാരാളം കലാകാരൻ അവർക്ക് പറ്റുന്ന വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്ക് ഈ മോഡേൺ ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുടെ ഒരു വിളിയാണ്. അവർ എന്തിനും കൈയൊക്കെ കണ്ടിട്ട് അവരാദ്യമായിട്ടാണ് കല കാണുന്നത്, അതിനെയായിരിക്കും ഒരുപക്ഷെ മോഡേൺ ആർട്ട് എന്ന് വിളിച്ച്. ശരിക്കും മോഡേൺ ആർട്ട് എന്ന് വിളിക്കേണ്ട ഒരാവശ്യം, കലയെ കല എന്ന് വിളിച്ചാൽ അതിന് വേറെ ഒരു ഒരു പെണ്ണേം വന്നിട്ടുള്ള ഒരാവശ്യമില്ല. നമുക്ക് ചിത്രം കരയാനോ എന്തെങ്കിലും കല ചെയ്യാൻ പറ്റുന്ന അതിൽ അത്ര വലിയ ക്രീഡം ഞാൻ ഇതുവരെ കാണുന്നു. ഞാൻ ഇതൊക്കെ ഒരു ഇന്നോഗ്രേഷൻ ടൈമിൽ തന്നെ വരും ഒരു ചാൻസ് കിട്ടിയോണ്ട് പറയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് ഇരുന്ന് ധാരാളം സംസാരിക്കാൻ, നമ്മളുടെ ഓരോ ഡൗട്ടും തീർക്കാണ് വേണ്ടത് നമ്മളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു അവസരത്തിൽ. ഇങ്ങനെ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്ത് കൊണ്ടാണ് നമുക്ക് തന്നെ ഇന്ന് കാണാൻ പറ്റുക. ഇതുപോലെ തന്നെ പല അവസരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രയോജനപ്പെടും.
1: ഞാൻ MP സുരേന്ദ്രൻ, ചിന്തരവീന്ദ്രൻ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. ചിത്രകലയോട് താല്പര്യമുള്ള ഒരാളാണ്. നമ്മൾ ഈ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവതരിപ്പിക്കപ്പെട്ട ഈ ചിത്രങ്ങളിലെല്ലാം മനുഷ്യന്റെ സമകാലികമായിട്ടുള്ള ജീവിതാവസ്ഥകളോടുള്ളൊരു പോരാട്ടത്തിന്റെ ഒരു വലിയ അടിസ്ഥാനമുണ്ട്. കേരളത്തിലെ നമ്മുടെ ഏറ്റവും പരീക്ഷണ വ്യഗ്രതയുള്ള ചിത്രകാരന്മാരുടെ, ഏറ്റവും പുതിയ ആശയങ്ങളുള്ള ചിത്രകാരന്മാരുടെ, പുതിയ ഭാവനകൾ സഞ്ചരിക്കുന്ന ചിത്രകാരന്മാരുടെ ആ വഴികൾ മുഴുവൻ നിങ്ങൾക്കിതിൽ കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല, ഇന്ന് ഈ മീഡിയത്തിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും ഇത് കൃത്യമായിട്ട് പ്രത്യക്ഷവൽക്കരിക്കുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും വർക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഇപ്പോൾ ഇതിൽ അഭിമന്യു പങ്കെടുക്കുന്നുണ്ട്, KT മത്തായി പങ്കെടുക്കുന്നുണ്ട്, KK മുഹമ്മദ് പങ്കെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ PG ദിനേശ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പങ്കെടുക്കുന്ന ആളുകളുടെയൊക്കെ വർക്കിലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ വർക്കിൽ വന്നിട്ടുള്ള പുതിയ പ്രവണതകളെ നമുക്ക് ഈ ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോഴിക്കോട് ശരിക്കും ജനങ്ങൾക്ക് നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഒരു ചിത്ര പ്രദർശനമാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ചിത്രകല വളരെ ശക്തമാണെങ്കിലും ചിത്രകാരന്മാരെ സഹായിക്കാനുള്ള പലതരത്തിലുള്ള നമ്മുടെ സഹായ ഹസ്തങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലേക്ക് നീളുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്.
2: ഐ എം ഷിഹാബ്. ഞാനിവിടെ ചിന്താരവി ഫൗണ്ടേഷൻ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്ര പ്രദർശനം പങ്കെടുക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരം കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, സാംസ്കാരിക സാഹചര്യത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത അത്രയും മോശമായ ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ കാലത്ത് കലയുടെ പേരിലുള്ള ഏത് കൂടിച്ചേരലും അതിഗംഭീരമായ വളരെ ഊഷ്മളമായ ചില സ്ഥലങ്ങളായിട്ട് രൂപപ്പെട്ടു വരുന്നത് കാണുന്നതിനോട് എനിക്ക് വളരെ താല്പര്യവും അതിൽ ആവേശപൂർവ്വം പങ്കെടുക്കാനുള്ള ചില തീരുമാനങ്ങളുടെയും പിന്നിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. വളരെ പ്രത്യേകിച്ച് ഇവിടെ കണ്ട രണ്ട് പുതിയ തലമുറയിലെ രണ്ട് ചിത്രകാരികളുടെ ചിത്രങ്ങൾ കാണാൻ സാധിച്ചാലും വളരെ സന്തോഷമുണ്ട്. സുധീഷിൻ്റെ മകളും മഹേഷിൻ്റെ മകളുടെയും ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത് ഗംഭീരമായിരുന്നു. താങ്ക് യു.
3: എൻ്റെ പേര് PS ജലജ. ഞാൻ ഇവിടെ ചിന്താരവി ഫൗണ്ടേഷൻ്റെ എക്സിബിഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ചിന്താരവിയുടെ അനുസ്മരണമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിവിടെ വരുമ്പോൾ തന്നെ എൻ്റെ ഒരു വർക്ക് ഞാൻ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജ് സ്കേപ്പ് എന്നുള്ളൊരു സീരീസിൽ പെട്ടിട്ടുള്ള വർക്കുകളാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്, രണ്ട് ചെറിയ വർക്കുകൾ.

0: ഈ ഒരു എക്സിബിഷനെ കുറിച്ച് ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് പറയാനുള്ളത് വലിയ ഒരു കലാകാര നിര തന്നെ ഈ ഒരു എക്സിബിഷനിലുണ്ട്. വളരെ നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൊരു ഷോയും കൂടിയാണിത്.
1: എൻ്റെ പേര് ടി ആർ ഉദയകുമാർ. എൻ്റെ വീട് കോട്ടയമാണ്. ഞാനും ഈ ഷോയിൽ പങ്കെടുക്കുന്നൊരു ആർട്ടിസ്റ്റാണ്. ഏതാണ്ട് 30 വർഷത്തോളം കാലമായിട്ട് ഞാൻ സജീവമായിട്ട് ഈ രംഗത്തുള്ള ആളാണ്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് തന്നെ സുനിലശവരം അത് നന്നായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഷോകൾ വളരെ അപൂർവമായിട്ട് നമ്മൾ കേരളത്തിൽ നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും വന്ന് കാണേണ്ടതാണ്. കാരണം അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു ഷോയാണിത്.
2: എൻ്റെ പേര് കെ സതീഷ്. ഞാൻ ഈ ചിത്രപ്രദർശനത്തിൻ്റെ ഒരു ഭാഗവക്കാണ്, ഒരു ആർട്ടിസ്റ്റാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നൊരു ഏറ്റവും വലിയ ഷോ ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളി ചിത്രകാരന്മാരുടെ, ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ വർക്കുകളാണ് ഈ എക്സിബിഷന് വന്നതെന്നുള്ളതാണ്. അത് ശരിക്കും ഒരു പുതിയ അനുഭവമാണ്. പലരും കോഴിക്കോട് എക്സിബിറ്റ് ചെയ്യാത്ത ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ കോഴിക്കോട് ഇങ്ങനെയൊരു എക്സിബിഷൻ ഒരുക്കിയാൽ സത്യത്തിൽ സുനില ശബരം ക്യൂറേറ്റർ വളരെ നന്ദി പറയുന്നു. കാരണം വലിയൊരു ദൃശ്യാനുഭവമാണിത്.
3: എൻ്റെ പേര് ദിനേഷ് പി ജി, തൃശ്ശൂർ സ്വദേശിയാണ്. ഞാനിപ്പോൾ ഒരു 35-40 വർഷത്തോളമായിട്ട് കല പരിശീലനം ചെയ്യുന്ന ഒരാളാണ്. നാഷണൽ അക്കാഡമി അവാർഡ് വിന്നറാണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് അക്കാഡമി അവാർഡ് വിന്നറാണ്. അതോടൊപ്പം തന്നെ എനിക്ക് കൾച്ചർ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ സീനിയർ ഫെലോഷിപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ സമയം ചിത്രകാരനാണ്. പിന്നെ ഇപ്പോൾ ഞാനിവിടെ ഇതിൽ പ്രദർശിപ്പിച്ച വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലബാർ ആടുകളെ കുറിച്ച്. കാരണം ഒരു നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്നെ സ്റ്റഡി ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്വഭാവമാണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലബാർ ആടുകളെ കുറിച്ചൊരു സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കുറേ സ്കെച്ചുകളും ഡ്രോയിങ്ങുകളും അതുപോലെ തന്നെ കുറച്ച് പെയിൻറ്റിങ്ങുകളും ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് നടക്കുന്ന അതിബൃഹത്തായിട്ടൊരു എക്സിബിഷനാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയധികം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മ, അതാണ് ഇവിടെ ചിന്തരേവേട്ടൻ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കൂട്ടായ്മ, അതായത് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഷോ ആണ്.
4: കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എക്കോസ് ഓഫ് എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന ചിത്രപ്രദർശനത്തിന്റെ വിശേഷങ്ങളാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ഇന്നാദ്യം യേശുദാസ് പാടിയ ഗാനമാണ്. ചിത്രം നീയത്ര ധന്യ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ ജെ ജോയ് ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഇതാ ഒരു തീരം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ആരാന്റെ മുല്ല കൊച്ചുമുല്ല. ഗാനരചന മധു ആലപ്പുഴ, സംഗീതം ആലപ്പി രംഗനാഥ്.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
2: സുവർണമലരുകളിൽ ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഇടവേളയ്ക്ക് ശേഷം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനിയെത്ര സന്ധ്യകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സുവർണ മലരുകളിൽ ഇനി കേൾക്കാം കിളിപ്പാട്ട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന KM രാഘവൻ നമ്പ്യാർ, സംഗീതം MB ശ്രീനിവാസൻ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: അടുത്ത ഗാനം പാടിയത് എസ് ജാനകി. ചിത്രം ഒരു സുമംഗലിയുടെ കഥ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം ശ്യാം.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സ്മൃതി സാക്ഷ്യം.
2: അപ്പൊ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്, ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
3: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായകൻ വി ടി മുരളി.
2: തേൻതുള്ളി എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, ഒരു സിനിമാ പാട്ട് എന്നുള്ള രീതിയിൽ പാടുന്നത്. അതിനു മുമ്പ് എനിക്ക് റെക്കോർഡിംഗ് അനുഭവം എന്ന് പറയുന്നത് ആകാശവാണിയിലെ മൈക്കിന് മുമ്പിലിരുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അന്ന് കേരളത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഇല്ല. ഇന്നിപ്പോൾ മുക്കിന് സ്റ്റുഡിയോകളുണ്ട്, ഓരോ വീട്ടിൻ്റെ മുകളിൽ സ്റ്റുഡിയോകളുണ്ട്. ആ രീതിയിലൊന്നും അന്ന് സ്റ്റുഡിയോകളും ഇല്ല. മദ്രാസാണ് എൻ്റെ സെൻറ്റർ, മലയാള സിനിമയുടെ സെൻറ്റർ തന്നെ മദ്രാസാണ്. എൻ്റെ അച്ഛൻ പി ടി കുമാരൻ മാഷ് എന്ന് പറയും, വടക്കേ മലബാറിലെ ആളുകളൊക്കെ അറിയുന്ന, പഴയകാലത്തെ ആളുകളൊക്കെ അറിയുന്ന ഒരാളാണ്, കവിയായിരുന്നു. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് വലത് സൈഡ് മുഴുവൻ തളർന്നു പോയിട്ട് മെഡിക്കൽ കോളേജിൽ 2-3 മാസമായി കിടക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ അവസരം വരുന്നത്. മാഹിക്കാരനായ ഒരു പ്രൊഡ്യൂസർ പി വി ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളാണ് തേൻതുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. തേൻതുള്ളി സംവിധാനം ചെയ്തത് കെ പി കുമാരനാണ്, വലിയ പ്രഗത്ഭനായ സംവിധായകനാണ്. അവരെല്ലാം അച്ഛനെ വീണ അവസ്ഥയിൽ നിന്ന് കണ്ടിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്തു, മാഷോടൊരു കടപ്പാട് എന്നുള്ള രീതിയിൽ മുരളിക്കൊരു ചാൻസ് കൊടുക്കാം എന്നുള്ളതാണ് അവരാലോചിച്ചത്. ആദ്യം അവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദ്രാസിലെത്തിയിട്ട് അവർ വിളിക്കുന്നു, മെഡിക്കൽ കോളേജിലേക്ക് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ടാണ്. അന്ന് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് STD കോളുകളോ ഒന്നുമില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്നുള്ളത് ഡോക്ടറോട് കൂടി ചോദിച്ചുകൊണ്ടാണ്, ഡോക്ടർ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ മദ്രാസും ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാഘവ മാഷാണ് സംഗീത സംവിധായകൻ എന്ന് നേരത്തെ അറിയാം എനിക്ക്, കാരണം അദ്ദേഹം ഇവിടെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വടകര വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അതിൽ ആ സമയത്തൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാഘവ മാഷ്ക്കും എന്നെ നേരത്തെ അറിയാം, കോഴിക്കോട് ആകാശവാണിയിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ നേരെ രാഘവ മാഷിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അദ്ദേഹം അവിടെ ഒരു വീടിൻ്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ എന്നെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു, പിറ്റേഴ്സും റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. 1978 ഇത്ര വലിയ പ്രായമൊന്നുമില്ല, വേറെ അനുഭവങ്ങളില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ പരിഭ്രമം എന്നെ കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോലും നമുക്കൊരു സിനിമയിലേക്ക് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പരിഭ്രമമായി. ഈ പ്രായത്തിൽ പോലും പരിഭ്രമമുണ്ട്. ഒരു വേദിയിൽ പാടുന്ന പോലെയല്ല ഒരു റെക്കോർഡിംഗ് പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രഗത്ഭനായിട്ടുള്ള രാഘവ മാഷ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ വലിയൊരാളല്ലേ, വലിയ ഗുരുവായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ല, അതിന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മാഷാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളുമാണ്. ഒരു ചെറിയ ഒരു കാര്യം പോലും വളരെ സമയമെടുത്ത് നമുക്ക് പറഞ്ഞിരുന്നൊരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഞാൻ സ്റ്റുഡിയോയിൽ പോയി, അത് AVM RR തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സോങ് പി സുശീലയുടെയാണ്, മോഹം ഇതളിട്ട പൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അങ്ങനെ പോപ്പുലർ ആയിട്ടില്ലെങ്കിലും വളരെ പ്രഗത്ഭമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെടുകയും പാടപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു ഒരു പാട്ടാണത്. PT അബ്ദുറഹ്മാന്റെ രചനയും അത്യുഗ്രമാണ്. മോഹ

0: ഇങ്ങനെയായിരുന്നു ആ പാട്ട്. പിന്നീടാണ് ഓത്തുപള്ളി എന്നുള്ള പാട്ടെടുക്കുന്നത്. ഓത്തുപള്ളിയാണോ അല്ലെങ്കിൽ കാലത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പാട്ട്, ഒരു കവിത ഉണ്ട്, പി ടി അബ്ദുറഹിമാൻ തന്നെ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയാണോ ആദ്യം എടുത്തത് എനിക്ക് ഓർമ്മയില്ല. ഈ സുശീലയൊക്കെ കാണുമ്പോൾ ഉണ്ട്, അത് തന്നെ ഒരു വലിയൊരു മഹാത്ഭുതമായിട്ടാണ് എനിക്കിതെല്ലാം സാധിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം സുശീലയെ പോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ കംപ്ലീറ്റ് നിറഞ്ഞു തന്ന അതിപ്രഗത്ഭരായ സംഗീത സംവിധായകരെ പാട്ടുകൾ മുഴുവൻ പാടിയിട്ടുള്ള ഒരാളെ ഞാൻ നേരിൽ കാണുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ ബാല്യ കൗമാര ആ സമയത്തൊക്കെ നമുക്ക് ഒരു പെൺ ശബ്ദം ഉണ്ടാവുമല്ലോ പുരുഷന്മാർക്ക്, കുട്ടികളാകുമ്പോൾ സ്ത്രീ ശബ്ദമായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളെല്ലാം എസ് ജാനകിയുടെയും സുശീലയുടെയാണ്. അപ്പോൾ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്, ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സുശീലാമ്മ സുശീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കുന്നു, ആദരിക്കും. അവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെയെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കേട്ടതിനെ ഞാൻ കാണുകയാണ് എന്നുള്ളൊരു തോന്നലാണ്. അവരുടെ പാട്ട് അതിലൂടെ മുഴങ്ങിക്കേട്ടപ്പോൾ, അവർ പാടുന്നത് കണ്ടപ്പോൾ ഒക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അതെനിക്ക് പറയാനോ എഴുതാനോ ഒന്നും പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെ എഴുതും അതിനെക്കുറിച്ച്, ഞാൻ അന്ന് അനുഭവിച്ച വൈകാരികമായ ഒരവസ്ഥയെക്കുറിച്ച് എങ്ങനെ ഞാൻ എഴുതും എനിക്കറിയില്ല. പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്ത് കാണാം, കാരണം ഒരുപാട് ടേക്കുകളിലൊന്നും പോയില്ല. മാഷ് തലേസ് തന്നെ പാട്ട് പറഞ്ഞ് തന്നിരുന്നതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ അധികം വന്നില്ല. പിന്നെ ഓർക്കസ്ട്രക്കാർ അന്നെല്ലാം ഒരുമിച്ചെടുക്കുന്ന രീതിയാണല്ലോ, ഇന്നത്തെ പോലെ ട്രാക്ക് ഏർപ്പാടുകളൊന്നും ഇല്ലല്ലോ. ഓർക്കസ്ട്രയിൽ എന്തെങ്കിലും ചെറിയ വിശക്ക് പറ്റുമ്പോൾ രണ്ടാമത് പാടേണ്ടി വരും, എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റൊന്നും വന്നില്ല. പിന്നെ അവിടെ മൊത്തത്തിൽ നല്ല പാട്ട് എന്നുള്ളത് വരികയും ചെയ്തു. പൊട്ടുപള്ളി എന്നുള്ള പാട്ട് 2028 വന്നു കഴിഞ്ഞാൽ 50 വർഷമായി, അര നൂറ്റാണ്ടായി എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി ശക്തി വർദ്ധിക്കുക. ഈ അര നൂറ്റാണ്ട് കാലം പല തലമുറകളിലൂടെയും ആ പാട്ട് കടന്നുപോയി. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദിവസം പോലും ആ പാട്ടിനെ കുറിച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിൽ കേൾപ്പിച്ചു തരും, ഫോണിൽ അവർ പാടുന്ന കേൾപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫോണിൽ ഞാൻ അങ്ങോട്ട് പാടിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആ പാട്ടിൻ്റെ ഒരു ജാതകം അങ്ങനെയായത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പാട്ട് അങ്ങനെ നിലനിന്നിട്ട് പോലും, വരുഞ്ഞാടകം എന്ന സിനിമയിലെ മാതളത്ത് എന്ന പാട്ടും നിലനിന്നു, പൊന്നരളിപ്പൂ എന്ന കത്തിയിലെ പാട്ടും നിലനിന്നു. പക്ഷേ ഞാൻ മദ്രാസിൽ സ്ഥിരമായി നിൽക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ നാട്ടിലേക്ക് തന്നെ പോയിരുന്നു. പിന്നെ പക്ഷേ ഞാൻ പഠിക്കാനായി പോയി മദ്രാസിലെ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ചേർന്നു. സിനിമാ സംഗീത മോഹവുമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതും എനിക്ക് സക്സസ് ആയില്ല. കാരണം എല്ലാ ദിവസവും ഓരോ സംഗീത സംവിധായകന്മാരെ കാണലും അവരുടെ പിന്നാലെ പോലും അവർക്ക് പാട്ട് പാടി കേൾപ്പിക്കലും അതൊന്നും സാധിച്ചില്ല. അതെൻ്റെ ഒരു ദോഷമായിരിക്കാം, ഗുണമായിരിക്കാം, അതറിയില്ല. എനിക്ക് അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ സിനിമ പാട്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതെൻ്റെ ജീവിതവുമായി, എൻ്റെ അച്ഛൻ്റെ ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നും ആ ഓട്ടുപള്ളി എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. വിഷ്വൽ മീഡിയകൾ ഉണ്ടായിരുന്ന കാലത്തല്ലാത്തതുകൊണ്ട് ആ ഓഡിയോയിൽ കൂടി തന്നെ ആളുകൾ ഓർമ്മിച്ച് വരണ്ടേ. ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ് അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഫിലിമിൽ തന്നെ അതിന് നെഗറ്റീവ് പോലും പോയിപ്പോയിരിക്കുന്നു. അപ്പോൾ എന്നെ ഓർമ്മിക്കാൻ ഈ കേൾവിയിലൂടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. കേൾവി കൊണ്ട് തന്നെ അത് ഒരു കാലത്തെ അതിജീവിച്ചു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. ഒരു തുണ്ട് ഫിലിം പോലും കാണിച്ചു കൊടുക്കാനില്ലാതെ അത് ഒരു പരിധിയിരുന്നു. കാരണം ഈ പാട്ടിൻ്റെ 25 വർഷം മുന്നൊരു പരിപാടി വടകരയിൽ വലിയ ഗംഭീരമായി നടത്തിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ അവർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ടിൻ്റെതോ അല്ലെങ്കിൽ ആ സിനിമയുടെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. നഷ്ടപ്പെട്ടു വെച്ചാൽ ഒടിഞ്ഞു പോയിരുന്നത്. എന്നിട്ടും ഒരു പാട്ടിലൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 78 അച്ഛൻ വീഴുന്നത്. 78 തന്നെയാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ 86 ഞാൻ ഈ കുറേ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. ചിലതെല്ലാം പുറത്ത് വരാതെ ആയിപ്പോയിട്ടുണ്ട്. രാഘവ മാഷ് തന്നെ ഒരു പാട്ട് ഞാൻ പാടുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നും പുറത്ത് വന്നില്ല. 2 പാടിയിട്ടുണ്ടായിരുന്നു രാഘവ മോഷൻ, അതൊന്നും പുറത്ത് വന്നില്ല. ഒന്നൊരു കൈതപ്രന്താമ്പ്രതം വീരിൻ്റെ ഒരു തോറ്റം പാട്ട് പോലുള്ള ഒരു പാട്ട്, കിഴകിഴക്കി എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഏതായാലും എൻ്റെ എല്ലാ പുരോഗതിയും എൻ്റെ സംഗീത ജീവിതവും ഒക്കെ അച്ഛനുമായും രാഘവ മോഷുമായിട്ട് ബന്ധപ്പെട്ടാണ് കടക്കുന്നത്.
1: സ്മൃതി സാക്ഷ്യം.
2: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇതുവരെ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഗായകൻ വി ടി മുരളി.

0: സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കുഞ്ഞി രാമായണം എന്ന ചിത്രത്തിനു വേണ്ടി ദയാ ബിജിപാൽ പാടിയത്. മനോമഞ്ജിത്തിന്റെ വരികൾക്ക് ജസ്റ്റിസ് പ്രഭാകരന്റെ സംഗീതം.

0: എഴുത്തുകാരൻ പി വി ഷാജി കുമാറാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തേജസ്വിനി.
1: കാസർഗോഡിന്റെ പശ്ചാത്തലത്തിലുള്ള കഥകളിലൂടെ നമുക്ക് പരിചിതനായ ശ്രീ പി വി ഷാജികുമാറാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. സ്വാഗതം. ആദ്യ നോവലായ മരണവംശത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
2: മരണവംശം എന്റെ 12-ാമത്തെ പുസ്തകമാണ്. 7 കഥാസമാരങ്ങൾക്കും 3 ഓർമ്മക്കുറിപ്പുകൾക്കും ജാനകി ഉണ്ടാക്കിയ കഥകൾ എന്ന കുട്ടികളുടെ പുസ്തകത്തിന് ശേഷം ഇറങ്ങിയ നോവൽ. മരണവശം ആത്യന്തികമായിട്ട് ഇങ്ങനെ 3 തലമുറ നീളുന്ന പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ പറയാൻ ശ്രമിക്കുന്ന ആഖ്യാനമാണ്. അതിൽ സ്നേഹമുണ്ട്, കാമമുണ്ട്, പകയുണ്ട്, പ്രതികാരമുണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്.
1: ഇപ്പൊ വായനക്കാർക്കാണെങ്കിൽ ഇതുവരെ പരിചിതമല്ലാത്തൊരു ഭൂപ്രദേശം, ഒരു പ്രത്യേക ടെറൈൻ ഒക്കെ അവതരിപ്പിക്കുകയാണ് ഈ നോവലില്. അപ്പൊ അങ്ങനത്തെ അവർക്ക് പരിചയമില്ലാത്തതും ചിലപ്പോൾ പരിചയമുള്ളതും പക്ഷെ ഇല്ലാത്ത ഒരു സ്ഥലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ സ്വീകരിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ് റൈറ്റിംഗിൽ?
2: റൈറ്റിംഗിൽ പൊതുവെ ഞാൻ അങ്ങനെ ടെക്നിക്കുകൾ ഒന്നും ഉപയോഗിക്കാറില്ല. റൈറ്റിംഗിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് ഇങ്ങനെ ചോദിച്ചാൽ പറയണമെങ്കിൽ അത് കണ്ടന്റിന്റെ ഫ്രഷ്നെസ് ആണ്. പുതുമയുള്ള വിഷയങ്ങൾ വായനക്കാർ തേടിപ്പിടിച്ച് വായിക്കുക തന്നെ ചെയ്യും. അത് പക്ഷേ നോവലായാലും കഥയായാലും പുതുമയാർന്ന ഭാഷയിലൂടെ അത് അവതരിപ്പിച്ചാൽ വായനക്കാർ അത് തേടിപ്പിടിച്ച് വായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വായനക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലുകളുടെ ഒരു പുതു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഭാഷയാണ് ഏറ്റവും നിർണായകമായ ഘടകം. ജീവിതം, അതിൽ അനുഭവ ലോകമൊക്കെ ഇരിക്കെ തന്നെ ഭാഷയ്ക്കാണ്. ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം ഇപ്പോഴും മലയാളി വായനക്കാർ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് അത്രയും ഗംഭീരമായ ഭാഷയിലാണ് അത് എഴുതപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ ആത്യന്തികമായിട്ട് ഞാൻ വിചാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭാഷ വായനക്കാരൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഇങ്ങനെ തറഞ്ഞു കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അനുഭവ ലോകം മുഖ്യമായി അവിടെ ഉണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ അനുഭവ ലോകത്തിന് വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മുളിപ്പുല്ല്, ആ നോവലിൽ പറയുന്ന മുളിപ്പുല്ല് ഇങ്ങനെ തൊട്ടു പോകുന്നത് പോലെ ഭാഷ അത്രമേൽ തീവ്രമാണോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം.
1: ഈ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
2: തീർച്ചയായും. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എഴുതുമ്പോഴും വായിക്കുമ്പോഴും പാട്ട് കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ശീലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 പാട്ടുകളുണ്ടാവും. എന്നാൽ ഓർമ്മയിൽ നമ്മൾ പെട്ടെന്ന് വരുന്ന ഒരു പാട്ട് വെങ്കലത്തിലെ 10 വെളുപ്പിന് എന്ന പാട്ടാണ്. അതിന് പിറകിൽ ഞാൻ ഈ പാട്ട് നമ്മളുടെ നാട്ടിലെ ഒരു ക്ലബിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സിനിമാ ഗാന മത്സരത്തിന് ഈ പാട്ട് പഠിക്കുകയും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് അന്ന് രാത്രി സ്വപ്നത്തിൽ ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു എന്ന് എൻ്റെ 2-ാമത്തെ ചേച്ചി പറഞ്ഞ് പരിഹസിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ സ്റ്റേജിൽ കയറിയ സമയത്ത് എനിക്ക് ആ പാട്ടിൻ്റെ 2 പേര് മാത്രമേ ഓർമ്മ കിട്ടിയിട്ടുള്ളൂ. 2 പേര്. ഞാൻ അത് തന്നെ പാടിക്കൊണ്ടിരിക്കുകയും അവസാനം വിധികർത്താക്കൾ എന്നോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ഓർമ്മ ആ പാട്ടിന് പറയലുണ്ട്. അതുകൊണ്ട് ആ പാട്ട് എനിക്ക് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ശരി, ആ പാട്ട് തന്നെ കേൾക്കാം നമുക്ക്.

0: പുതിയൊരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ഭാഷയുടെ പ്രത്യേകതയും എടുത്തു പറഞ്ഞു. ഇപ്പൊ സിനിമകളിലൂടെ ഈ കാസർഗോഡ് ഭാഗത്തെ ഭാഷ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് എഴുതി ഫലിപ്പിക്കുമ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാകുമോ? അതിനുപയോഗിച്ചിരുന്ന രീതി എന്താണ്?
1: ഞാൻ എന്റെ ആദ്യത്തെ കഥാസമാഹാരം തൊട്ട് കേൾക്കുന്ന ഒരു സംശയവും ആശങ്കയും വിമർശനവുമാണ് ഷാജിയുടെ കഥകളിൽ കാസർഗോഡൻ ഭാഷയും കാസർഗോഡൻ ഗ്രാമാന്തരീക്ഷവും കടന്നു വരുന്നത്. ഇങ്ങോട്ടേക്കുള്ള തെക്കോട്ടുള്ള വായനക്കാരെ സംബന്ധിച്ചോളം കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കാസർഗോഡൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ ആഖ്യാനിക്കുമ്പോൾ, എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളും ആചാരങ്ങളും രീതികളും ശീലങ്ങളും ഒക്കെ നമുക്ക് ആവിഷ്കരിക്കാതെ തരമില്ല. അങ്ങനെ എനിക്കത് എഴുതാൻ പറ്റൂ. ഞാൻ മാത്രമല്ല, കാസർഗോഡൻ ഭാഷയിൽ എഴുതുന്ന എഴുത്തുകാരൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് വായിക്കുക എന്നുള്ളത് വായനക്കാരൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം വായന എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു പണിയല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ധ്യാനവും അതിൻ്റെ കൃതിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു യാത്രയും ഒക്കെ ഉണ്ട്. അപ്പോൾ കാസർഗോഡൻ ഭാഷയിൽ ഒരു കഥ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നോവൽ സംഭവിക്കുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഭാഷ അതറിയാത്തൊരു വായനക്കാരൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമം കൂടിയുണ്ട്. വായനക്കാർ അത് വായിച്ച് മനസ്സിലാക്കും, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പുസ്തകം ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടുതൽ വായിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ മറ്റ് ദേശങ്ങളിലെ വാക്കുകളും സംസാര രീതികളും പ്രയോഗങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ എഴുതുന്ന ഭാഷയും ഒക്കെ മറ്റുള്ളവർ വായിച്ച് മനസ്സിലാക്കട്ടെ.
0: വായനയെക്കുറിച്ച്

0: സൂചിപ്പിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കാം. എല്ലായിടത്തുകാർക്കും വായനയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും. ഇപ്പം ചൈൽഡ്ഹുഡ് റീഡിംഗ് എങ്ങനെയായിരുന്നു? അത് ഭാവിയിലെ എഴുത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
1: ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീടിനപ്പുറത്ത് തെയ്യം കെട്ടുന്ന ഒരു കുടുംബമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ സ്ഥിരമായിട്ട് അവരെ കുട്ടികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ചേട്ടൻ ഈ അമർ ചിത്രകഥയും മറ്റ് ബാലരമ പൂമ്പാറ്റ ബാലമംഗളം ഒക്കെ കൊണ്ടുവരായിരുന്നു. അത് ഞാൻ സ്ഥിരമായി അവിടെ പോയി വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ വായനയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കീക്കാങ്കോട്ട് ഒരു ഗ്രാമീണ വായനശില എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്. അപ്പോൾ അവിടെ റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് എന്ന് പറയുന്ന ക്ലബ്ബിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു തോറ്റ കളിക്കാരനായിരുന്നു. എനിക്ക് ക്രിക്കറ്റ് നേരാവണ്ണം കളിക്കാൻ അറിയില്ല. ഫുട്ബോളിൽ ഞാൻ അമ്പേ പരാജയമായിരുന്നു. കബഡി മാത്രമാണ് കുറച്ചെങ്കിലും കളിക്കാൻ അറിയാവുന്നത്, പക്ഷേ കബഡി അങ്ങനെ കളിക്കാറില്ല. അതുകൊണ്ട് ഈ മറ്റു കുട്ടികൾ എന്നെ കളിക്കാൻ കൂട്ടിയാൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്വീപ്പാക്കും. സ്വീപ്പാക്കുക എന്ന് വെച്ചാൽ പരിഹസിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വായനശാലയിലേക്ക് വെറുതെ പോവുകയും അവിടെ മുരളിയേട്ടൻ എന്ന് പറയുന്ന, മുരളിയേട്ടൻ ഇപ്പോഴില്ല, മരിച്ചുപോയി, ലൈബ്രറിയിൽ വായനശാല സെക്രട്ടറി ആയിട്ടുള്ള മുരളിയേട്ടൻ ഓരോ പുസ്തകങ്ങൾ എടുത്തു തരും. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ച് വായിച്ചാണ് എഴുത്തിനോടുള്ളൊരു താല്പര്യം വരുന്നത്. ആദ്യം ഞാൻ എല്ലാവരെയും പോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. നാടോടി കഥകൾ, സോവിയറ്റ് യൂണിയൻ നാടോടി കഥകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആവേശിച്ചിട്ടുള്ള കൃതികൾ. അതോടൊപ്പം തന്നെ ഷെഹറാസാദിൻ്റെ 1001 അറേബ്യൻ രാവുകളുടെ കഥ, അലിബാബയും 41 വള്ളന്മാരും, അലാവുദ്ദീൻ അത്ഭുത വിളക്കം, അങ്ങനെ ഒരുപാട് കഥകൾ. അപ്പോൾ ഈ കഥകളൊക്കെ തന്ന ഒരു മായിക ലോകമുണ്ട്. അങ്ങനെ നമ്മൾ സ്വപ്ന ലോകത്തായിരിക്കും. സോവിയറ്റ് യൂണിയൻ നാടോടി കഥയിലും വായിക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം സ്വപ്ന ലോകത്തായിരിക്കും. നമ്മൾ അറിയാത്തൊരു ടെറൈൻ, അറിയാത്ത ജീവിതം, ഭയങ്കര വിഭ്രമാത്മകമായിട്ടുള്ള അനുഭവ ലോകം. അപ്പോൾ അത് തരുന്ന ഒരു കുട്ടിക്ക് നൽകിയ ഒരു ഫാൻറ്റസിയുടെ ഒരു തലമുണ്ട്. അതെൻ്റെ എഴുത്തിനെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. പിന്നീടുള്ള എഴുത്തിന് എൻ്റെ കഥയിൽ ഫാൻറ്റസിയും ഒക്കെ സ്വപ്നമൊക്കെ കടന്നു വരുന്നതിൽ ആ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കൃതികൾ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ സീരിയസ് ആയിട്ടുള്ള പ്രായം അനുസരിച്ചിട്ട് എല്ലാവരെയും പോലെ പതുക്കെ പതുക്കെ വളരെ ഗൗരവമായിട്ടുള്ള വായനയിലേക്ക് കടക്കുന്നു. MT കൃതികൾ വായിക്കുന്നു. ഉറൂബിൻ്റെ, ബഷീറിൻ്റെ, താരാശങ്കർ ബാനർജിയുടെ, VS ഖാണ്ഡേക്കറുടെ, മാർക്കേസിൻ്റെ. അപ്പം അങ്ങനെ ഒരു വായനശാലയിൽ നിന്നാണ് വായനയുടെ ആദ്യ പാഠങ്ങൾ തുടങ്ങുന്നത്.
0: അങ്ങനെ സ്വാധീനിച്ച എഴുത്തുകാരുണ്ടോ?
1: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുള്ള MT ആണ്. MT ആണ് എന്നെ എഴുത്തുകാരനാക്കിയെന്ന് ഞാൻ പറയും. കാരണം MT അനുകരിച്ച് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ നന്നായി എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. MT ആരോടും അധികം സംസാരിക്കാറില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് MT യെ പോലെ ആവണമെന്ന് പറഞ്ഞിട്ട് ആരോടും മിണ്ടാതെ നടന്നിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതേപോലെ MT പത്തായപ്പുരയിൽ നിന്നാണെന്ന് എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നെല്ല് ഇടുന്ന പത്തായുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റുമോ എന്ന് ശ്രമം നടത്തുകയും വീട്ടിൽ നിന്ന് നന്നായി ചീത്ത വെക്കുകയും ചെയ്ത ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ MT കുറേ ശീലങ്ങൾ മുണ്ടുടുത്ത് നടക്കാൻ, അന്ന് നീളം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ മുണ്ടുടുത്ത് നടന്നിട്ട് അവസാനം മുണ്ട് കഴിഞ്ഞ് വീഴുകയും മുണ്ട് സ്കൂൾ ബാഗിലിട്ടിട്ട് നടന്നു പോയ ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നീട് ഒരിക്കൽ കുറേ കഴിയുമ്പോഴാണ് MT എഴുതിയ കഥകൾ, MT നാടിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. കൂടല്ലൂർ എന്ന് പറയുന്ന നാട്ടിലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മനുഷ്യരുടെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ കഥയാണ് MT കൃതികളിൽ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു ഘട്ടത്തിലാണ് എനിക്ക് MT കൃതികളിൽ അങ്ങനെ ഒരു സ്ഥലം കടന്നു വരുന്നു, ജീവിച്ചിരിക്കുന്ന ഇടം വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ നാടായിട്ടുള്ള മടിക്കയെക്കുറിച്ച് എഴുതിക്കൂടാ എന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കഥ, അതുവരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു, എൻ്റെ കഥ വേറൊരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഒരു തരത്തിൽ എന്നെ എഴുത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് MT ആണ്. MT ഇപ്പോഴും നിരന്തരമായിട്ട് എൻ്റെ വായനയിൽ കടന്നു വരുന്നുണ്ട്. കാരണം MT ഏത് കാലത്തും പ്രവേശിക്കാവുന്ന ഒരു വാതിലുണ്ട്. അത് ഏത് മാനസിക നിലയിലും പ്രവേശിക്കാവുന്ന ഒരു വഴി MT എപ്പോഴും വായനക്കാരന് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ MT മാത്രമല്ല, പിന്നീട് പലരുടെയും ഞാൻ വായിച്ചു. സക്കറിയ, VP ശിവകുമാർ, പിന്നെ N പ്രഭാകരൻ, സാറ ജോസഫ്, ഉറൂബ്, ബഷീർ, കേശവദേവ്, തകഴി, പട്ടത്തുവിള കരുണാകരൻ, UP ജയരാജ്, അങ്ങനെ നമ്മൾ എല്ലാവരെയും എല്ലാ എഴുത്തിലൂടെയും കടന്ന് കടന്ന് ഞങ്ങളങ്ങനെ പോയിട്ടുണ്ട്.
0: ഇപ്പോഴത്തെ ഒരു വായന എങ്ങനെയാണ്? സാധാരണ ചിലർക്ക് ചില റുട്ടീനൊക്കെ ഉണ്ടാവും. രാവിലെ ആരും എണീക്കാത്ത സമയത്ത് എണീറ്റിരുന്ന് വായിക്കുക, ചിലർ ഏത് സമയത്തും ട്രെയിനിലായാലും ബസ്സിലായാലും വായിക്കും. അങ്ങനെ എന്തെങ്കിലും റുട്ടീൻ ഉണ്ടോ?
1: അങ്ങനെ ശീലങ്ങളൊന്നുമില്ല. ഒരു മൂഡ് വരുമ്പോൾ വായിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. അതിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വായിക്കണമെന്നോ രാത്രി കിടക്കും മുമ്പേ വായിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ വായനക്കൊരു മൂഡുണ്ടല്ലോ, നമ്മൾ സിനിമ കാണാനൊരു മൂഡുണ്ട്, കഥ എഴുതാനൊരു മൂഡ് വേണം. അപ്പോൾ ആ ഒരു മൂഡ് വരുമ്പോഴാണ് ഞാൻ വായിക്കാറ്. അങ്ങനെ ഒരു പ്രത്യേക സമയങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേക ക്ലാസിക് കൃതികളാണ്, പഴയ കഥാസരിസാഗരം, പിന്നെ സോവിയറ്റ് യൂണിയൻ നാടോടി കഥകളുടെ മറ്റ് സംഭവങ്ങൾക്ക്, പിന്നെ രാമായണം, മഹാഭാരതം വീണ്ടും വായിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് ക്ലാസിക്കുകൾ വായിക്കാനുള്ള ഇഷ്ടം കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഇനി എന്തായാലും ഒരു പാട്ട് കേട്ടുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏതാണ് പാട്ട്?
1: ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന് പറയുന്ന സിനിമയിൽ, ആ സിനിമ

0: യുടെ കഥാപരിസരവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പാട്ടുണ്ടല്ലേ,
1: അതെ അതെ
0: മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. ഈ പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പല കാലങ്ങളിൽ പലയിടങ്ങളിൽ ഒന്നിച്ച് പഠിച്ചവരുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഞാൻ എപ്പോഴും പാടി പിരിയുന്ന പാട്ടത്, കാരണം സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ആഴം കാണിച്ചു തരുന്ന ഒരു സിനിമാ ഗാനം വേറെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും. ഇതൊരു സൗഹൃദവും ഏട്ടനും അനിയും തമ്മിലുള്ള സ്നേഹമാണ് കാണിക്കുന്നുണ്ട് അല്ലേ, വളരെ ആഴത്തിലുള്ള സ്നേഹത്തെ സൗഹൃദത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പാട്ടായിട്ടാണ്. എനിക്കിപ്പോഴും അത് കേൾക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് സൗഹൃദത്തിൻ്റെ ഓർമ്മകളിലേക്ക് അറിയാതെ തിരിച്ചു പോകാനുള്ള ഒരു വഴി ഈ പാട്ട് തരാറുണ്ട്.

0: ചെറുകഥാ രചനയിൽ നിന്നും സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന എഴുത്തിന്റെ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ?
1: അല്ല, ചെറുകഥ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് ഞാൻ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ്. അത് എൻ്റെ 18+ എന്ന് പറഞ്ഞ കഥ മാധ്യമം വായിച്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച സമയത്ത് അത് വായിച്ചിട്ടാണ് കെ ആർ മനോജ് എന്ന് പറയുന്ന സംവിധായകൻ സിനിമയാക്കാൻ വിളിക്കുന്നത്. അങ്ങനെയാണ് കന്യാകട്ടാക്കീസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നത്. അത് കുറേ ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു പടമാണ്. പാപബോധത്തെക്കുറിച്ചും സെമിറ്റിക് മതത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് സംവദിക്കാൻ ശ്രമിക്കുന്ന സിനിമയാണത്. അപ്പം അതിൻ്റെ എഡിറ്ററായിരുന്നു മഹേഷ് നാരായണൻ. ആ സിനിമയിലുള്ള പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹേഷ് ടേക്ക് ഓഫ് എഴുതാൻ വിളിക്കുന്നത്. പിന്നെ മമ്മൂക്ക ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് ഇപ്പോഴും ഞാറ്റുവേല. അതിൽ ഞാൻ ഓട്ടോറിനോ കാസ്റ്റ്ലോയുടെ അപ്പൊളിറ്റിക്കൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ്. അതിൻ്റെ കാസർഗോഡൻ പരിഭാഷ ഇടുകയും അത് വായിച്ച് നമുക്ക് ഒരു വേദിയിൽ അത് പാടുകയും അത് കുറേ കഴിഞ്ഞിട്ട് രഞ്ജിയേട്ടൻ കേൾക്കുകയും അങ്ങനെയാണ് രഞ്ജിയേട്ടൻ പുത്തമ്പണത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ സിനിമ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ട് പോയ ഒരു പ്ലേസ് അല്ല, അതിങ്ങോട്ട് വന്നതാണ്. സിനിമയിൽ തിരക്കഥ എഴുതിയിട്ടാകുമ്പോൾ സാഹിത്യ

0: സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ സംഭാഷണങ്ങളിലെ സാഹിത്യം ഞാൻ കട്ട് ചെയ്തു. മനുഷ്യർ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ എൻ്റെ തിരക്കഥ എഴുതുന്നതിന് മുമ്പ് എൻ്റെ കഥകളിൽ കംപ്ലീറ്റ് നായകനായാലും നായികയായാലും മറ്റു കഥാപാത്രങ്ങളെ സാഹിത്യം ഓവറായിട്ട് പറയും. അത് പക്ഷേ തിരക്കഥ രചനയിലേക്ക് കടന്നതോടുകൂടി പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് അത് തന്നിട്ടുള്ള സ്ട്രെയിറ്റ് ടു ദ റീഡേഴ്സ്, വായനക്കാരൻ്റെ അടുത്തേക്ക് നേരിട്ട് പോവുക എന്നുള്ളത്. അത് കഥകളിലും അതിൽ കുറച്ചുകൂടെ സിമ്പിളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വിഷ്വൽ എന്ന് പറയുന്നത് കഥകളിലും നോവലുകളിലും ദൃശ്യപരത കുറച്ചുകൂടെ എൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ടേ നമ്മൾ വിഷ്വലായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും കാണാറ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അത് പക്ഷേ സിനിമക്ക് തിരക്കഥ എഴുതിയുകൊണ്ട് വിഷ്വൽ കടന്നു വന്നു എന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷേ മുമ്പേ കഥകളിലെ ഓർമ്മക്കുറിപ്പുകളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്.
1: ടേക്ക് ഓഫ് പോലെ ഒരു സിനിമ എഴുതുമ്പം കുറച്ചുകൂടെ ഇന്റർനാഷണൽ മാനങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് എഴുതണം, അവിടെ എങ്ങനെയായിരിക്കും, തകർന്നു നടക്കുന്ന കെട്ടിടങ്ങൾ എങ്ങനെയായിരിക്കും, അവിടെ കൂടെ പോകുന്ന ആൾക്കാരെങ്ങനെയായിരിക്കും, ഇതൊക്കെ എഴുതണമായിരുന്നല്ലോ. അപ്പം അതിന് എന്തെങ്കിലും റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ?
0: അത് നമ്മൾ ഒരുപാട് പണിയെടുത്തിരുന്നു. ഒരുപാട് പണിയെടുത്തത് വെച്ചാൽ ഞങ്ങൾ മറ്റേ ISന്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അന്ന് സംഭവിച്ചിട്ടുള്ള ഇഷ്യൂസ്, ബന്ധിയാക്കപ്പെട്ട നേഴ്സുമാരെ പോയി കണ്ടിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ഒക്കെ ഞങ്ങൾ അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അന്ന് വന്ന പത്രവാർത്തകളൊക്കെ ഞങ്ങൾ തേടി പിടിച്ച് നോക്കുകയും മലയാളത്തിലും ഇംഗ്ലീഷിലും വന്നിട്ടുള്ള എല്ലാ പത്ര വാർത്തകളും മറ്റ് ചാനൽ വാർത്തകളും ഒക്കെ നോക്കുകയും അതിൽ നിന്നൊക്കെ നമ്മൾ കണ്ടന്റ് എന്തൊക്കെയാണ് എനിക്കിവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും എൻ്റെ റൂട്ട്, എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്തത് എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ NIയുടെ ഓഫീസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റിസർച്ച് സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ ടേക്ക് ഓഫിലൊരു പാട്ട് തന്നെ കേൾക്കാം നമുക്ക്.

0: എഴുത്തുകാരൻ പി വി ഷാജികുമാർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹത്തോടൊപ്പം തേജസ്വിനി.
1: ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കേൾക്കാം.
0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
2: Real voices, real stories.
3: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പോമരം എന്ന ചിത്രത്തിനു വേണ്ടി ഫൈസൽ റാസി പാടിയത്.

FM പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്യോ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന്

തുടർന്ന് പാർലമെന്റിലെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ്സുകൾ ബസ് സർവീസുകൾ നാളെ മുതൽ. 205 സ്കൂളുകളിലെ പുതിയ സ്റ്റുഡന്റ് പോലീസ് യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. എല്ലാ SPC കേഡറ്റുകളെയും തൂഫാൻ വാരിയർമാർ, പോൾ ബ്ലഡ് അംബാസിഡേഴ്സ്, സൈബർ വാരിയേഴ്സ് എന്നിവരായും പ്രഖ്യാപിച്ചു. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനതല അവലോകന യോഗം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു. കർമ്മമേഖലയിൽ മുൻവിധികളില്ലാതെ ഇടപെടാനും തൊഴിൽ വകുപ്പിന്റെ മുഖമായി മാറാനും ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുങ്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ മത്സരം സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. രഞ്ജിനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. സായാഹ്നം കൂട്ടായ്മയിലെ കൂട്ടുകാർക്ക് വേണ്ടി ഫാസിൽ എം പി തിരൂരിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇന്നാദ്യം. ചിത്രം മഴയത്തും മുൻപേ. പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ശാന്ത ഒലിപ്രം കടവ്.

രഞ്ജിനി. അനീഷിനു വേണ്ടി അമ്മു, അനു, അഞ്ജു എന്നിവർ പനായിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം കൽക്കട്ട ന്യൂസ്. ഈ ഗാനം പാടിയത് ചിത്രയും മധു ബാലകൃഷ്ണനും. ഗാനരചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം ദേവ് ജ്യോതി മിശ്രം.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട് നിന്നും കമലമാണ്. ചിത്രം മൂടുപടം. പാടിയത് എസ് ജാനകി. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്.

ദില്ലി വാല രാജകുമാരൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായൺ പാടിയ ഗാനമാണ് ഇനി. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ശ്രുതി പ്രജീഷ്, കൂത്താളി.

ഉസ്താദ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ്. ഇനി ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ശരണ്യ പാവങ്ങാട്.

പാലക്കാട് നിന്നുള്ള ഗിരിജയുടെ ഇഷ്ടഗാനമാണ് ഇനി. ചിത്രം ഓരോ പൂവിലും, പാടിയത് ചിത്ര, ഗാനരചന വെള്ളനാട് നാരായണൻ, സംഗീതം രവീന്ദ്രൻ.

രഞ്ജിനി. കളിവാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായൺ, ശ്രീജ എന്നിവർ പാടിയ ഗാനമാണ്. ഇനി ഗാനരചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജോഷി അങ്കമാലി.

മലപ്പുറം കോട്ടയ്ക്കിൽ നിന്നും നിശാന്ത്, സജിന, നേത്ര എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ, പാടിയത് യേശുദാസ്,

ബിജുമോൾക്ക് വേണ്ടി കോഴിക്കോട് നിന്നും മനു ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം മംഗളം നീരുന്നു. പാടിയത് യേശുദാസും കല്യാണി മേനോനും. ഗാനരചന MD രാജേന്ദ്രൻ. സംഗീതം ഇളയരാജ.

എലത്തൂരിൽ നിന്നും ബിന്ദു, സരിത, ലച്ചു, ആദി, ആമി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം കുങ്കുമച്ചെപ്പ്. പാടിയത് ചിത്രയും ബിജു നാരായണനും. ഗാനരചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ए यहाँ हमें जमाना देखे
1: तो
0: आओ चलो कहीं छुप जाए।
1: अच्छा।